ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 11, കൊല്ലവർഷം 1201, എടവമാസം 18, 2026 ജൂൺ 1 തിങ്കളാഴ്ച. റിയൽ എഫ് എമ്മിൻ്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് ശ്രോതാക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ എ അസീസ്.
1: വാക്കുകൾ നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കുവാൻ മനുഷ്യന് സാധിക്കും. നല്ല വാക്കുകൾ കേൾക്കുവാനും നല്ല കാര്യങ്ങൾ പറയാനുമാണ് എല്ലാവർക്കും ഇഷ്ടം. ചീത്ത വാക്കുകൾ ഒരാൾ ഉപയോഗിച്ചാൽ കേൾക്കുന്നവർക്ക് അയാളോട് അവമതിപ്പ് ഉളവാക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് നാം ഉച്ചരിക്കുന്ന ഏതു വാക്കും നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. ശരിയായ വാക്ക് ശരിയായ രീതിയിൽ ശരിയായ സന്ദർഭത്തിൽ ഉപയോഗിക്കുക എന്നത് ഒരു നല്ല സിദ്ധിയാണ്. മാർക്ക് ട്വെയിൻ എന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയവും ഹിതവും സരസവുമായ വാക്കുകൾ പറയുന്നതും കേൾക്കുന്നതും സുഖകരമാണ്. ആത്മാർത്ഥതയുടെ ആഴങ്ങളിൽ നിന്നുയരുന്ന വാക്കുകൾ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ബഹിസ്ഫുരണമായിരിക്കും. വാക്കും ജീവിതവും തമ്മിൽ ആത്മബന്ധമുണ്ട്. എവിടെ സത്യത്തിനഗാധതയിൽ നിന്നും വാക്കുകൾ ഉയരുന്നുവോ, മുക്തി തൻ്റെയാ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാട് ഉണരേണമീശ്വര എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട്. ഉപാസകൻ ജ്ഞാനത്താൽ വാണിയെ ശുദ്ധീകരിച്ച് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഋഗ്വേദത്തിൽ പറയുന്നത് കാണാം. ബൈബിൾ പറയുന്നത് ഇങ്ങനെ, ഏറ്റവും മഹത്തായത് ദാനമാണ്. നല്ല വാക്ക് ദാനത്തേക്കാൾ മഹത്തരമാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ ആരോ അവർ നല്ലത് പറയട്ടെ, വാക്കുകൾ സൂക്ഷിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അനുയായികളെ പഠിപ്പിച്ചത് ഇതാണ്. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണമെന്ന് നമുക്കറിയാം. അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ പറയാതിരിക്കുവാനും ശ്രമിക്കണം. എന്നാൽ ചിലപ്പോൾ ചില സത്യങ്ങൾ ചിലർക്ക് ഇഷ്ടകരമല്ലെങ്കിൽ കൂടി നാം പറയേണ്ടി വരും. ഒരു അഴിമതി ഒരിടത്ത് നടക്കുന്നുവെന്ന് വെക്കുക. അത് നടത്തുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത്തരക്കാരെ തിരുത്താൻ വേണ്ടി അത് തുറന്ന് പറയേണ്ടി വരും. എന്നാൽ ചിലരുടെ പ്രവൃത്തി അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനോ സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ ദോഷകരമാകുമ്പോൾ അതും സത്യമെങ്കിൽ തുറന്ന് പറയേണ്ടി വരാറുണ്ടല്ലോ. ഇവിടെ ആ വ്യക്തിയുടെ മനപ്രയാസമല്ല, രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മൊത്തം ശ്രേയസ്സാണ് ഒരു അപ്രിയ സത്യം തുറന്ന് പറയുന്നതിലൂടെ നാം കാത്തു സൂക്ഷിക്കുന്നത്. വാക്കുകളാലുള്ള ആശയ വിനിമയത്തിൻ്റെ മാർഗത്തിലൂടെയാണ് മനുഷ്യബന്ധങ്ങൾ തളിർക്കുന്നതും ഉലയുന്നതും. വ്യക്തിബന്ധങ്ങളിലും കുടുംബബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും വാക്കുകൾ അത് ഊട്ടി ഉറപ്പിക്കുവാനും തകർക്കുവാനും സഹായകരമായി വർത്തിക്കും. അതുകൊണ്ടാണ് വാളുകൊണ്ടുള്ള മുറിവ് ഉണങ്ങിയാലും വാക്കുകൊണ്ടുള്ള മുറിവ് ഉണങ്ങില്ലെന്ന് പറയുന്നത്. വാക്കുകൾ ശരങ്ങളാകാറുണ്ട്, വിടരുന്ന പൂക്കളുമാകാറുണ്ട്. നാം ഉപയോഗിക്കുന്ന രീതിക്കും ശൈലിക്കും അർത്ഥങ്ങൾക്കുമനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. വാക്കുകൾ വ്യക്തിത്വത്തിൻ്റെ അളവുകോലാണ്. നാരാജശല്യം ശരീരത്തിൽ നിന്നെടുക്കാം, ക്രൂരവാക്കുശല്യം എടുക്കും ചികിത്സകനില്ല ഭൂവിൽ എന്ന് വിദുരർ പറയുന്നുണ്ട്. അതായത് നാരായം അഥവാ ചാട്ടുളി ദേഹത്ത് കൊണ്ട് മുറിവേറ്റാൽ ചികിത്സിച്ച് സുഖപ്പെടുത്താം, എന്നാൽ ക്രൂരമായ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് മാറ്റാൻ ചികിത്സകന് ആവില്ലെന്നർത്ഥം. വാക്കുകൾ രണ്ട് തരമുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന് ആനക്കൊമ്പ് പോലെയും മറ്റേത് ആമത്തല പോലെയുമാണ്. ആനക്കൊമ്പ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അത് ഒരിക്കലും പിൻവലിക്കാതെ ഉറച്ചു നിൽക്കും. ആന ചരിഞ്ഞാലും കൊമ്പ് അനേക വർഷം നിലനിൽക്കാറുണ്ടല്ലോ. എന്നാൽ ആമത്തല പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചവർ എളുപ്പം അത് പിൻവലിക്കുകയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുകയും ചെയ്യും. ആമ എത്ര എളുപ്പമാണ് പുറത്തിടുന്ന തല ഉൾവലിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞ വാക്കിൽ ഉറച്ച് നിൽക്കണമെന്നുള്ളവർ നല്ലവണ്ണം ചിന്തിച്ച് വേണം പറയാൻ. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൂട്ടും, വാക്കിന് കരുത്തും ജീവനും സൃഷ്ടിക്കും. വാക്കുകൾക്ക് ദൃഢതയും ചാരുതയും വേണം. ആകർഷണീയമായി ഉപയോഗിക്കുവാൻ കൂടി കഴിഞ്ഞാൽ ആ തരം വാക്കുകൾ കേൾക്കുന്ന ശ്രോതാവിൻ്റെ മനസ്സ് നിറയ്ക്കും. നമ്മുടെ ഓരോ വാക്കും വചനചാരുതയുടെ അനുഭവമധുരം അന്യർക്ക് പകർന്നു നൽകുന്നതാകട്ടെ.
0: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി കെ എ അസി.

FM പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി.ആർ. പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. മിൽമപാലിന്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിലാകും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീരകർഷകർക്കും 25 പൈസ ക്ഷീരസഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം 9 മാസം അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഘം പദ്ധതിക്ക് കോഴിക്കോട് ഐ.ഐ.എമ്മിൽ തുടക്കമായി. ഐ.ഐ.എം ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഐ.പി.എൽ ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു തുടർച്ചയായ 2ാം തവണ കിരീടം സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി എന്നീ പരിപാടിയിൽ പി ഭാസ്കരന്റെ കവിത ആദ്യ വിദ്യാലയം, ആലാപനം AM ദിലീപ് കുമാർ. 6:15 പ്രഭാതവന്ദനം, യേശുദാസ്, ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. ആറ് 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ, കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ENT അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി, ശ്രദ്ധ.

7:45 സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രി റീഹാബിലിറ്റേഷൻ ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ്. 7:55 എച്ച് എൻ കെ യൂറോളജി സെൻറ്റർ നോവൽ ടൈം. അടയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 പുത്തലത്ത് കണ്ണാശുപത്രി, ആർട്ട് കഫേ.

8:45 ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം സ്പോൺസർ പരിപാടി. 9:30 വാർത്താ തരംഗിണി. 9:45 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റൈറ്റ്. തുടർന്ന് പ്രിയഗീതം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: 96 Real FM.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിത, ആലാപനം എ എം ദിലീപ് കുമാർ.

0: പി ഭാസ്കരൻ എഴുതിയ ആദ്യ വിദ്യാലയം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് എ എം ദിലീപ് കുമാർ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ ആദ്യഗാനം കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ചിത്രം സി ഐ ഡി നസീർ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ എം കെ അർജുനന്റെ സംഗീതം.

കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന

0: സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം പാടിയ ദേശുദാസ്, ചിത്രം ലോട്ടറി ടിക്കറ്റ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഴ്ച വാങ്ങിത്തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗമെന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി സുശീല പാടിയത് ചിത്രം ചുക്ക്. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിൽ ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന വിവിധ പരിപാടികൾ എന്തൊക്കെയെന്നറിയാം. ഗുജറാത്തി സ്ട്രീറ്റ് ആത്മ ആർട്ട് ഗാലറിയിൽ വര ഗ്രീൻ കലാകാര കൂട്ടായ്മയുടെ സൗണ്ട് ഓഫ് സൈലൻസ് പ്രദർശനമുണ്ട് രാവിലെ 10 മണി മുതൽ. കളക്ട്രേറ്റിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ മലബാർ റിവർ ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗം ചേരുന്നു. വൈകിട്ട് 3 മണിക്ക് മുഖ്യാതിഥിയായി MLA സി കെ കാസിം പങ്കെടുക്കും. ടൗൺഹാളിൽ മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പിന്റെ നാടകപ്പേത്ത് നാടകാവതരണങ്ങളുണ്ട് വൈകിട്ട് 7 മണി മുതൽ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
9: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
11: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
12: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
13: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 ന്

0: സമർപ്പിക്കുന്നത്.
1: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
4: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി 103.6 റേഡിയോ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിൻ്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മിൽമാപ്പാലിൻ്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും.

0: സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിൻ്റെ കിഡ് ഗ്ലോവ് പ്രോജക്റ്റ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ള ഒരു ശാക്തീകരണമാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജില്ലയിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സെക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ, ജനപ്രതിനിധി ൾ എന്നിവർ വിശിഷ്ടാതിഥികളാകും. സ്കൂൾ പ്രവേശനോത്സവം കാരണം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. നാളെ പുനരാരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ തുടരും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. കണ്ണൂർ മട്ടന്നൂരിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് പോയത്. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിൻ്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിൻ്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറഞ്ഞു വരുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും തിരുത്തൽ ശക്തിയായി മുന്നോട്ടു പോകാൻ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും VD സതീശൻ നിർദ്ദേശിച്ചു. മിൽമ പാലിൻ്റെ വില വർധന ഇന്ന് പ്രാബല്യത്തിൽ വരും. പാൽ ലിറ്ററിന് 4 രൂപയും തൈര് കിലോയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുക. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ ഇന്ന് തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രി

0: മാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതര ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ്സ് എമ്യൂണിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
0: ഇന്ന് ലോക രക്ഷാകർതൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും. മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാവീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാവീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാം ഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിൻ്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൻ്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ.

മിൽമപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: എട്ട് ഏഴിന് കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:37 വൈകി 9:47 കോഴിക്കോട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നുണ്ട്. 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭയാത്ര നേരുന്നു.
0: ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
7: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
8: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണവില പരിശോധിച്ചാൽ സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ.
8: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
10: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
11: ശോഭിക വെഡിംഗ്സ്,
12: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
14: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
15: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
16: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
17: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
18: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം, ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
17: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
18: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം, ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
19: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
19: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി, പീഡിയാട്രിക്, ജനറൽ മെഡിസിൻ

0: ഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഫോൺ 0495233430.

സിദ്ധാർത്ഥ ശ്രീരാം എന്ന സിദ്ധ് ശ്രീരാം ചെറിയ കാലഘട്ടം കൊണ്ട് പ്രശസ്തിയിലേക്കുയർന്ന തെന്നിന്ത്യൻ ഗായകനാണ്. സവിശേഷമായ ആലാപന ശൈലി കൊണ്ട് ശ്രദ്ധേയനായ സിദ്ധ് ശ്രീരാം 2020 റിലീസായ ഗൗതമന്റെ രഥം എന്ന മലയാള സിനിമയിൽ പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചയിതാവ് വിനായക് ശശികുമാർ, സംഗീതം അങ്കിത് മേനോൻ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പിന്നെ ഞാൻ ലഹരിയായിട്ട് ഇതൊക്കെ വായിച്ച് തള്ളുക എന്നുള്ളത്. അപ്പോഴാണ് ഖസാക്കിന് പുറമേ ഈ ആൾക്കൂട്ടം എന്നുള്ളൊരു നോവൽ വായന ആനന്ദിന്റെ.
1: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും എഴുത്തുകാരനായ കെ സി നാരായണൻ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരമ്പരയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
0: അതാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചതും എല്ലാം മാറ്റിമറിച്ചു. അതിലെന്താണ് ആകർഷിച്ചതെന്ന് ഞാൻ പിന്നീട് നോക്കിയിട്ടുണ്ട്. അതിൽ ആകർഷിച്ചത്, അതിൽ ആശയങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ ആ ആശയങ്ങളല്ല ആകർഷിച്ചതെന്ന് തീർച്ച. ഈ ആശയവും ഈ വികാരവും രണ്ടും രണ്ടല്ലാതെ നിൽക്കുന്ന ഒറ്റയായിട്ട് നിൽക്കുന്ന മറ്റുള്ള ഒരു രസജ്ഞാനം, രസമുണ്ട് ജ്ഞാനമുണ്ട്, ആ രസജ്ഞാന രൂപകം എന്ന് നമുക്കതിനെ പറയാം. അങ്ങനൊരു സംഗതി ഞാൻ ആദ്യമായിട്ട് ഈ ആനന്ദിൻ്റെ കൃതിയിലാണ് കണ്ടത്. അപ്പോൾ ആനന്ദിൻ്റെ കൃതി ആശയങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചതാണെന്ന് പലരും ആക്ഷേപമായിട്ട് പറയാറുണ്ട്. അങ്ങനെയല്ല എന്നാണ് എൻ്റെ അനുഭവം. ആനന്ദിൻ്റെ കൃതികൾ രൂപകങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതായത് മെറ്റഫേഴ്സ് ആണേലുള്ളത്, ആൾക്കൂട്ടം ഒരു മെറ്റഫറാണ്, അതുപോലെ പൂജ്യം എന്നുള്ള കഥ ഒരു മെറ്റഫറാണ്. ആ മെറ്റഫറിനെ പല സംഗതികൊണ്ടും വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആനന്ദിൻ്റെ ആർട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ആർട്ടും അത് എനിക്ക് നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ആനന്ദിൻ്റെ എവിടെ കണ്ടാലും ഞാൻ വായിക്കും. അപ്പോൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം വന്നു. വന്നതിന് ശേഷമാണ് 72 സമീക്ഷ ഒരു ആനന്ദ് ലക്കം ഇറക്കിയത്. ആനന്ദ് മാത്രമല്ല, അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്നുള്ളതായിരുന്നു അതിൻ്റെ കവർ സ്റ്റോറി. ആദ്യമായിട്ടാണ് സമീക്ഷയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു പതിപ്പ് ഇറക്കണം. ആ സിനിമയെ പറ്റിയിട്ടുള്ള ആ ഭാഗം കഴിഞ്ഞാൽ പിന്നീട് അതിലുള്ളത് ഇന്ന് മാത്രം അന്ന് കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത കെ ജയശീലൻ്റെ കവിതകൾ, പിന്നെ ചില ചൈനീസ് കവിതകൾ, അതൊക്കെ പുറമെ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആനന്ദിൻ്റെ നോവൽ, ഇതൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ അമ്പരന്ന് ആകെ ഇതായി. അങ്ങനെ ഞാൻ ആനന്ദിൻ്റെ ഒരു വലിയ ഇഷ്ടക്കാരനായി. പിന്നെ ആനന്ദിൻ്റെ കൃതികൾ വായിച്ചു, എനിക്ക് ആനന്ദിനൊന്ന് കാണണം എന്നായി. അപ്പോൾ 77 ആനന്ദിനെ കാണണം, കാണാൻ അവസരമുണ്ടായി. കാരണം ആനന്ദിൻ്റെ ബ്രദറിൻ ലോ കോഴിക്കോട് ആകാശവാണിയിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി. ആനന്ദ് ഇവിടെ ബ്രദറിൻ ലോനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആനന്ദിന് കത്ത് എഴുതിയിരുന്നു, ആനന്ദ് കോഴിക്കോട്ട് വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം എന്ന്. അപ്പോൾ ആനന്ദ് വിളിച്ചു. എന്തോ ഒരു സെയിൻ്റിലിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വളരെ സൗമ്യമായിട്ട്, നിശബ്ദം എന്ന് പറയാവുന്ന അത്രയും സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ എനിക്ക് വലിയ അത്ഭുതങ്ങളായിരുന്നു. ആ ആനന്ദ് എന്നുള്ള വ്യക്തിത്വം വലിയ അത്ഭുതമായിരുന്നു. എന്നിട്ട് ആനന്ദ് പറഞ്ഞു, ഇരിങ്ങാലക്കുടക്ക് വരൂ. അപ്പോഴൊക്കെ ഈ ആനന്ദിൻ്റെ കൃതികളൊക്കെ വരികയാണ്, കൊടുമുടികൾ വരുന്നു, കെട്ടിത്തീരാത്ത മാല, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ബാദുഷാനാമ വരുന്നു, അഭയാർത്ഥികൾ എന്നുള്ള ചെറുകഥ വരുന്നു, അതിൻ്റെ വിപുലീകൃത രൂപമാണ് അഭയാർത്ഥികൾ എന്നുള്ള നോവൽ. അങ്ങനെ വന്നു വന്നു ഞാൻ എരിങ്ങാലക്കുടക്ക് പോയി. എരിഞ്ഞാലക്കുടക്ക് പോയി, എരിഞ്ഞാലക്കുട കാരുകുളങ്ങര എന്നുള്ള സ്ഥലത്താണ്, ഒരു തീർത്ഥാടനം പോലെയും ഒക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ആനന്ദിൻ്റെ രണ്ട് കുട്ടികളുണ്ട്, വിവേകും ചേതനയും. അവർ മണ്ണുവാരി കളിക്കുന്ന പ്രായമാണ്. ആനന്ദ് വളരെ ശാന്ത സൗമ്യനായിട്ട്. അപ്പോൾ ഈ പിള്ളേ അവിടെ ഉണ്ട്, പിള്ളയുടെ വൈഫുണ്ട്, അത് ആനന്ദിൻ്റെ സിസ്റ്ററുണ്ട്, വേറൊരു സിസ്റ്ററുണ്ട്. അങ്ങനെ വളരെ സമാധാനപൂർവ്വമായിട്ട് ഉള്ളൊരു ജീവിതം. അന്തരിച്ച പത്രപ്രവർത്തകൻ ജയചന്ദ്രൻ പറഞ്ഞു, എന്തൊരു ഒരു സെയിൻലിനെസ്സാണ് ആനന്ദിന്. അദ്ദേഹം വയനാട്ടിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ വയനാട്ടിൽ പോയി വന്നപ്പോൾ ഞാനാണ് ഈ ആനന്ദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രനെ ഏൽപ്പിച്ചും ജയചന്ദ്രൻ അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ജയചന്ദ്രൻ പിന്നീട് എന്നെ ഫോണിൽ വിളിച്ച് പറയുക, അയ്യോ ആനന്ദും വൈഫും വന്നിരുന്നു, എന്തൊരു സംഗീതമാണ് അവർ തമ്മിൽ. അങ്ങനെ പറയാം, എന്തൊരു സംഗീതമാണ് അവർ തമ്മിൽ. അത്ര ഒരു രമ്യതയും അത്ര ഒരു ശാന്തതയും വേറെ ഒരു ബന്ധങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആനന്ദിൻ്റെ എഴുത്തിൻ്റെ ഒരു രീതിയും കൂടി നമ്മൾ കണ്ടെത്തണം. അതായത് ഈ ടോയ്ലറ്റിലെ ഒരു ബോർഡ് തൂക്കിയുണ്ട്, ഒരു ചരടിൽ. ആ ചരടിൽ ബോർഡ് ക്ലിപ്പിങ്ങിൽ ഈ കട്ട് ചെയ്ത പേപ്പർ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. വേറൊരു ചരട് കെട്ടി തൂക്കിയിട്ട് അതിലൊരു പെൻസിലും. കാരണം അന്ന് ആനന്ദ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഡയറക്ടറാണ്. സമയം എന്ന് പറയുന്നത് വളരെ വളരെ തുച്ഛമാണ്. അപ്പോൾ അതിന് പരിഹരിക്കാൻ എവിടെ എപ്പോൾ സമയം കിട്ടണോ അവിടെ വെച്ച് എഴുതുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ചെറിയ സമയം പോലും നഷ്ടപ്പെടാതെ അതിൽ എഴുതുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു ആനന്ദ് ഫാനായി, അല്ലെങ്കിൽ ആനന്ദിൻ്റെ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ഒരാളായി മാറി മലയാള സാഹിത്യത്തിൽ. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വിദേശ സാഹിത്യത്തിലെ പല കൃതികളും വായിക്കാനിടയായത്. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച രണ്ട് വ്യക്തികളാണ്, ഒന്ന് മിലാൻ കുന്ദേരിയും, പിന്നെ മറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഗാർഷ്യ മാർക്കേസും. ഈ രണ്ടു പേരുടെ എല്ലാ കൃതികളും ഞാൻ വായിച്ചു. അത് കുന്ദേരനാണ് എനിക്ക് അതിൻ്റെ ഷാർപ്പ്നെസ് കൊണ്ട് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. അപ്പോൾ കുന്ദേ

ഒരു വാക്യുണ്ട്, മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മറവിക്കെതിരായിട്ടുള്ള സമരമാണ്. അപ്പോൾ അത് ഞാൻ സി ആർ പരമേശ്വരന് എഴുതിയ അവതാരികയിൽ അത് ആമുഖവാക്യമായിട്ട് കോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് മറവിക്കെതിരായ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മറവിക്കെതിരായ സമരത്തിൻ്റെ വേറൊരു പേരാണ്. നമ്മൾ അനുദിനം ഈ മറവിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടുപോകും പലതും. അതിനെ തിരിച്ചെടുക്കുന്ന ഒരു പണിയുണ്ട്. അതാണ് നമ്മളെ പല കാര്യങ്ങളിലും ജാഗ്രതയാക്കി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദേശമാണത്. അത് കുന്തേരയുടെ ആ വാക്യാണ്. എനിക്ക് കുന്തേരയുടെ ഭയങ്കര ഹ്യൂമറും ജോക്കും ജോവിയലായിട്ടുള്ള അതിൻ്റെ ടോണും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഓതർ ഈ കുന്തേരിയും അതുപോലെ മാർക്കേസുമാണ്. അങ്ങനെ ആ സാഹിത്യം, പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കാലത്ത് കവിതകൾ ധാരാളം ഇംഗ്ലീഷ് കവിതകൾ വായിച്ചിരുന്നു. ഈ യഹൂദ മിച്ചായി അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം വായനയൊക്കെ മലയാളത്തിലേക്ക് മാത്രമായിട്ട് ഒതുക്കി, കാരണം വെച്ചാൽ സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വായനാട് അന്തരീക്ഷം, ആ വായനയും എഴുത്തുമായിട്ടുള്ള പ്രതികരിക്കുന്നതിൻ്റെ അന്തരീക്ഷം, ഇതാണ് എന്നെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. ഇത് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ആളുണ്ടാകുമ്പോൾ എനിക്ക് ഉന്മേഷം കൂടും. അപ്പോൾ എന്തെങ്കിലും എഴുതണം എന്ന് തോന്നും, അതില്ലെങ്കിൽ ഒന്നും എഴുതണ്ടെന്ന് തോന്നും. ഈ ഒരു രണ്ട് ധ്രുവങ്ങളിൽ പെട്ടിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ആരുമില്ല, ഏകാനാണ്. അപ്പോൾ അതുകൊണ്ട് എഴുത്തും കമ്മിയാവണം. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വായന ഉണ്ടായത് മഹാഭാരതം വായിച്ചതാണ്. അത് ഇങ്ങനൊരു പുസ്തകം എം ടി അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, രണ്ടാമൂഴ് എഴുതിയിട്ടുണ്ട്. അങ്ങേർ പറഞ്ഞു അദ്ദേഹം വിശ്വസാഹിത്യം ലോകസാഹിത്യമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ എം ടി പറഞ്ഞു ഇങ്ങനൊരു കഥ ലോകസാഹിത്യത്തിലുള്ളതായിട്ട് ഞാൻ അറിയില്ല. എന്തോ ഒരു സങ്കീർണതയാണ്, എന്തൊരു ലാളിത്യമാണ്. ആ മഹാഭാരതത്തിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് അത്ര വിശാലമാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാം, ഏറ്റവും സങ്കീർണമായിട്ടും മനസ്സിലാക്കാം. അത് ഞാൻ വായിച്ചത് 10 കൊല്ലം. ആ 10 കൊല്ലം വായിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ മകളെ കാണാൻ പോയി അമേരിക്കയിലേക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവ് നല്ല വായനക്കാരനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് വെൻഡി ഡോണിഗർ എഴുതിയിട്ടുള്ള ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ടു. വെൻഡി ഡോണിഗർ എന്ന സ്ത്രീ ഒരു ഇൻഡോളജിസ്റ്റാണ്. ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യൻ ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, അതിൽ കാണുന്ന സംഗതികളെ, ഒരു ബിംബങ്ങള്, അതിൻ്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ പഠിക്കുക. അതാണ് ചുരുക്കത്തിൽ ഇൻഡോളജിസ്റ്റുകളുടെ ധർമ്മം. അല്ലാണ്ട് ഇന്ത്യയുടെ പഴയകാല സാമൂഹ്യ ചരിത്രം പഠിക്കുകയല്ല, ഈ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഇന്ത്യാ ചരിത്രം പുനർനിർമ്മിക്കുക, അതാണ് അവരുടെ ജോലി. ആ പുസ്തകത്തിൽ അവരൊരു വാചകം പറയണ്ടായി. അതാണ് എന്നെ വല്ലാത്ത അലട്ടിയതും എന്നെ ആകാശത്തേക്ക് എടുത്തെറിഞ്ഞതും. അതെന്താ പറഞ്ഞു വെച്ചാൽ, അശോക ചക്രവർത്തി കലിംഗ യുദ്ധം ജയിച്ച് വിഷാദമഗ്നനായി. അതാണ് അത്ഭുതം. ജയിച്ച ആളാണ് ദുഃഖിക്കുന്നത്, എത്ര ആളുകളെ ഞാൻ കൊന്നു. അങ്ങനെ വിഷണ്ണനായിരിക്കുന്ന ആ കലിംഗ ജയിച്ച അശോക ചക്രവർത്തിയുടെ ഒരു നിഴലോ ഛായയോ ആണ് ഈ കുരുക്ഷേത്ര യുദ്ധം ജയിച്ച ധർമ്മപുത്രനിൽ വീണുകിടക്കുന്നത് എന്നൊരു കാഴ്ചയിൽ കണ്ടു. ഇതെനിക്ക് ഒരാകാശത്തെ ഒരു മിന്നൽ കൊണ്ട് മുഴുവൻ തിളക്കുന്ന പോലെയുള്ള ഒരു വാക്യ വൈദ്യുതിയായിരുന്നു. ഒരു ഇരുണ്ട ആകാശം, അതൊരു ഇടിമിന്നൽ പാകുമ്പോൾ എന്തുമാത്രം വെളിച്ചായി വരിക. അങ്ങനെ ആ വെളിച്ചം വീണതോടുകൂടി ഞാൻ പുസ്തകം അടച്ചു വെച്ച് ഇനി ഇതിനെപ്പറ്റി എഴുതണം എന്ന് തീരുമാനിച്ചു ഞാൻ. പിന്നെ ആദ്യം മഹാഭാരതം നോട്ടെടുത്ത് വായിച്ചു. ആ നോട്ടുകൾ മറ്റേ ഈ ഒരു 5-6 ഷോപ്പിംഗ് ബാഗുകളിലുണ്ട്. ഇപ്പോൾ ആ ഷോപ്പിംഗ് ബാഗ് 3 ഞാൻ കളഞ്ഞു, 2 ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആ നോട്ടുകൾ എഴുതി എഴുതി വന്നപ്പോൾ അത് ചിലത് കൂട്ടി വെച്ചപ്പോൾ ഒരു ചെറിയ ലേഖനമാവും തോന്നി. അങ്ങനെ ലേഖനമാവും തോന്നിയപ്പോൾ അത് കുറച്ചും കൂടി നന്നായി കൂട്ടി വെച്ചപ്പോൾ ഒരു വലിയ ലേഖനം തന്നെയായി. അങ്ങനെ 18 എഴുതി. അത് 18 എഴുതിയപ്പോൾ ഒരു സൂട്ട് കേസിലാക്കി എൻ പി വിജയകൃഷ്ണനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ മക്കളുടെ അടുത്തേക്ക് പോയി, അമേരിക്കയിലാണ് അവർ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് എൻ പി വിജയകൃഷ്ണൻ്റെ ഒരു ഫോൺ വരികയാണ്. അത് മാതൃമ അയച്ചപ്പോൾ സീരിയലൈസ് ചെയ്യാൻ പോകണം. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാനിത് സീരിയലൈസ് ചെയ്യാൻ പറ്റുന്നോ, ചെറിയ ആരെങ്കിലും സീരിയലൈസ് ചെയ്യുന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ സുഭാഷ് ചന്ദ്രനോട് വിജയകൃഷ്ണൻ അത് പറഞ്ഞു. സുഭാഷ് അത് എൻ്റെ കവർ ചിത്രം തപ്പിപ്പിടിച്ച് ആ കവറിട്ടു, എന്നിട്ട് അത് ഗംഭീരമായിട്ട് കൊടുത്തു. 51 ഒരു കൊല്ലം തുടർച്ചയായിട്ട് അത് മഹാഭാരതത്തിൻ്റെ വന്നു. അത് പിന്നെ പുസ്തകമാക്കി, DC ബുക്സാണ് പുസ്തകമാക്കിയത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു കണ്ടെത്തലുമായിരുന്നു. മഹാഭാരതത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടും അതിലുണ്ട്. നീണ്ട വായനയുടെ കാലം, അതിൽ നിന്ന് കണ്ടെത്തലായി ഉയർന്നു വന്നിട്ടൊരു പുസ്തകം. ഇങ്ങനെയുള്ള എഴുത്ത്, വായന, എഴുത്ത് എന്നുള്ള സംഗതികളുടെ ഒരു തുടർച്ചയാണ് എൻ്റെ വായനാ ജീവിതം. അത് എഴുത്ത് ജീവിതവുമായിട്ട് വളരെ ഗാഢമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടിനെയും പൊളിച്ചു മാറ്റാനോ വെവ്വേറെ ആക്കാനോ കഴിയില്ല. ഇതാണ് എനിക്ക് എൻ്റെ

0: ഈ വായനാ ജീവിതത്തെ പറ്റി പറയാനുള്ളത്.
1: ഞാൻ എന്റെ വായന. എഴുത്തുകാരനായ കെ സി നാരായണനാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ടി സെന്റർ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി
3: തലകറക്കം കൊണ്ട് പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ് പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
4: പരിഹരിക്കാം. ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ മാവർ റോഡ് കോഴിക്കോട്.
5: പുതിയ ബാത്ത്വെയർ ബെനീസിയുടെ കാര്യം നമ്മള് പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു
6: കാര്യം
2: ബെനീസിയ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: അപൂർവ ഗാനം.

1969 റിലീസായ ഉറങ്ങാത്ത സുന്ദരിയിൽ പി സുശീല പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ വയലാർ ദേവരാജൻ. 1940 ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത റബേക്ക എന്ന വിദേശ ചിത്രത്തിന്റെ മലയാളം റീമേക്കാണ് ഉറങ്ങാത്ത സുന്ദരി. പ്രേതബാധിതമായ ഒരു ബംഗ്ലാവാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. മികച്ച ഗാനമായിരുന്നിട്ടും പി സുശീല പാടിയ ഈ യക്ഷിപ്പാട്ട് അർഹിക്കുന്ന ജനപ്രീതി നേടിയെടുത്തില്ല എന്നതാണ് വസ്തുത.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്വേഴ്സ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
0: സൈമൺ ഐ ഹോസ്പിറ്റൽ
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്
4: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
5: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: ഞാൻ കൃത്യമായി എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നല്ല കാര്യം. എന്നാൽ ഉച്ചാരണത്തിൽ പിശകുണ്ട്. WHATSAPP വാട്സ്ആപ്പ് ആണ്, വാട്സ്ആപ്പ് അല്ല. വാട്സ്ആപ്പ് ഇസ് എ വേർഡ് പ്ലേ വിത്ത് ദ ഫ്രേസ് വാട്സ്ആപ്പ് ആൻഡ് ദ വേർഡ് ആപ്ലിക്കേഷൻ. വാട്സ്ആപ്പ് എന്ന പദവാക്യവും ആപ്ലിക്കേഷൻ എന്ന വാക്കും കൂടി ചേർന്നാണ് വാട്സ്ആപ്പ് എന്ന വാക്ക്. WHAT വാട്ട്, IS ഇസ്, UP അപ്, വാട്ട് ഇസ് അപ്, അഥവാ WHAT apostrophe S വാട്സ്, UP അപ്, വാട്സ്ആപ്പ്. വാട്സ്ആപ്പ് ഒരു അനൌപചാരിക അഭിവാദ്യമാണ്. വാട്സ്ആപ്പ് ഇസ് അൻ ഇൻഫോർമൽ ഗ്രീറ്റിംഗ് വിച്ച് മീൻസ് വാട്ട് ഇസ് ഹാപ്പനിംഗ് അറ്റ് യുവർ എൻഡ്, ഇസ് ദേർ എനിത്തിങ് സ്പെഷ്യൽ എറ്റ്സെട്ര, സുഖമല്ലേ, എന്തുണ്ട് വിശേഷം എന്നൊക്കെയുള്ള അനൌപചാരികമായ കുശലാന്വേഷണമാണ് വാട്സ്ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് അബൌട്ട് STATUS? ഇറ്റ് ഇസ് പ്രൊനൌൺസ്ഡ് ആസ് സ്റ്റേറ്റസ്, നോട്ട് സ്റ്റാറ്റസ്. സ്റ്റേറ്റസ് എന്നാണ് ഉച്ചാരണം, സ്റ്റാറ്റസ് അല്ല. സ്റ്റേറ്റസ് മീൻസ് സോഷ്യൽ പൊസിഷൻ, സാമൂഹിക പദവി. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ, ഇൻകം ആൻഡ് ഓക്യുപ്പേഷൻ ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സോഷ്യൽ സ്റ്റേറ്റസ്. വിദ്യാഭ്യാസം, വരുമാനം, തൊഴിൽ എന്നിവ സാമൂഹിക പദവിയുടെ സൂചകങ്ങളാണ്. സ്റ്റേറ്റസ് ഓൾസോ മീൻസ് കണ്ടീഷൻ ഓർ പൊസിഷൻ. എന്തെങ്കിലും ഒരു സ്ഥിതി, നില അഥവാ അവസ്ഥയെ സൂചിപ്പിക്കുന്നു സ്റ്റേറ്റസ് എന്ന വാക്ക്. മാരിറ്റൽ സ്റ്റേറ്റസ് മീൻസ് മാരിറ്റൽ പൊസിഷൻ, വൈവാഹിക അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മീൻസ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി. എക്സാമ്പിൾ, വാട്ട് ഇസ് ദ കറന്റ് സ്റ്റേറ്റസ് ഓഫ് യുവർ ഹോം ലോൺ ആപ്ലിക്കേഷൻ? എന്താണ് താങ്കളുടെ ഭവന വായ്പാ അപേക്ഷയുടെ നിലവിലുള്ള സ്ഥിതി അല്ലെങ്കിൽ നില അല്ലെങ്കിൽ അവസ്ഥ? ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് തിരിച്ചെത്താം. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ആ ഓപ്പണിംഗ് സെന്റൻസ്. ഞാൻ കൃത്യമായി എന്റെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഐ അപ്ഡേറ്റ് മൈ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് റെഗുലർലി.
3: You were listening to
0: Simon Eye Hospital
3: English Matters, presented by Smita Manikoth.
4: Samarpichathu Vadagareyude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttiyadi.
5: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ച ഒരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: ഇനി കാഴ്ച ക്ലിയർ ആകും.
5: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
8: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
10: കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ENT വിഭാഗം അസോസിയേറ്റ്.

0: കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ.
1: കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ അല്ലെങ്കിൽ സംസാരം വൈകുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 3 മാസം മുതൽ തന്നെ കുട്ടികൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും ഉറക്കെ ചിരിക്കാനും ഒക്കെ തുടങ്ങുന്നു. ഇതിനെ ബാബ്ലിംഗ് എന്ന് പറയും. 6 മാസം ആകുമ്പോഴത്തേക്ക് 1-2 അക്ഷരങ്ങൾ, മാ, പ തുടങ്ങിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയും 8 മുതൽ 10 മാസം വരെ 1-2 അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ, ഉദാഹരണത്തിന് മമ്മ, അച്ഛ എന്നിവ പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. 1.5 വയസ്സാകുമ്പോഴത്തേക്കും 3-4 ചെറിയ വാക്കുകൾ അർത്ഥത്തോടെ യൂസ് ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2 വയസ്സിലാണ് 1-2 വാക്കുകൾ മാത്രം ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. 3 വയസ്സിൽ ചെറിയ കഥകൾ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങുന്നതൊക്കെ 3 വയസ്സിലാണ്. 4 വയസ്സിൽ പാട്ടുകൾ പാടുകയും കഥകളും പ്രത്യേകിച്ച് ഇമാജിനറി സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. ഈ കാലഘട്ടങ്ങളൊന്നും തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം ഒന്നുമല്ല. 1-2 മാസത്തെ വ്യത്യാസമൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ വൈകുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് സംസാര വൈകല്യമുള്ള ഒരുപാട് കുട്ടികളിൽ കണ്ടേക്കാവുന്ന ഒരു കണ്ടീഷനാണ് കേൾവിക്കുറവ്. ചെറുതോ വലുതോ ആയ അല്ലെങ്കിൽ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള കേൾവിക്കുറവ് തന്നെ സംസാര വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. ലളിതമായ കേൾവി ടെസ്റ്റുകളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു കാരണങ്ങൾ ജന്മനാലുള്ള വൈകല്യങ്ങൾ, ചില പ്രത്യേക സിൻഡ്രോം, ഓട്ടിസം തുടങ്ങിയ അവസ്ഥകളാണ്. ഇതൊക്കെ തന്നെ ഡോക്ടറുടെ പരിശോധന ആവശ്യമുള്ള അവസ്ഥകളായതിനാൽ മുന്നേ പറഞ്ഞ നോർമൽ സംസാരം എങ്ങനെയാണെന്നുള്ള കാലയളവിൽ ഉണ്ടാകുന്ന കാര്യമായ വ്യത്യാസങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും നേരത്തെ തന്നെ ഡോക്ടറെ കാണിക്കുകയും വേണമെന്നത് നിർബന്ധമാണ്. നേരത്തെ കണ്ടെത്തി നല്ല രീതിയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടെ പരിശീലനത്തിലൂടെയും മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതിൽ പലതും. മറ്റൊരു കാരണം ടങ് ടൈ അല്ലെങ്കിൽ നാക്കിലെ കെട്ട് എന്നൊക്കെ പറയുന്ന നാവിനെ വായയുടെ താഴ്ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ചർമ്മത്തിനുണ്ടാകുന്ന നീളക്കുറവോ കട്ടികൂടുതലോ ആണ്. ഇത് സംസാരം വൈകാനോ സംസാര ശുദ്ധി കുറയാനോ കാരണമാവാം. വളരെ ചെറിയ സർജറിയിലൂടെ നേരത്തെ തന്നെ എളുപ്പം മാറ്റിയെടുക്കാവുന്ന ഒരു അവസ്ഥയാണിത്. ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സ്ക്രീൻ ടൈം. മൊബൈൽ, ലാപ്ടോപ്പ്, ഐപാഡുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, TV എന്നിവയ്ക്ക് മുന്നിൽ കുട്ടികൾ ചെലവാക്കുന്ന സമയം വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. സ്വാഭാവികമായി സമൂഹത്തിൽ നിന്നുള്ള ക്യൂസ് അല്ലെങ്കിൽ സൂചനകൾ മനസ്സിലാക്കിയും അതിനോട് പ്രതികരിച്ചുമാണ് കുട്ടികൾ വളർന്നു വരേണ്ടത്. എന്നാൽ മൊബൈൽ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ അതിലുള്ള വീഡിയോകൾ കാണുന്നതിലൂടെ കുട്ടികൾക്ക് യാതൊരുവിധ സൂചനകളോ പ്രതികരിക്കാനുള്ള അവസരങ്ങളോ ലഭിക്കുന്നില്ല. ഇത് ഭാവിയിൽ കുട്ടികൾക്ക് വാക്കുകൾ അർത്ഥപൂർണമായി ഉപയോഗിക്കാനുള്ള കഴിവിനെയും ഇന്ററാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുകളെയും ബാധിക്കും. ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, സംസാരം വൈകുക തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കും ഇത് നീങ്ങാറുണ്ട്. പല പഠനങ്ങളും പറയുന്നത് 2 വയസ്സുവരെ കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈം എന്നതാണ്. അതായത് ഒട്ടും തന്നെ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനു പകരമായി കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വീട്ടുകാരും ബന്ധുക്കൾക്കും കൂടെ ഇരുന്ന് കളിക്കാനും കഥ പറയാനും സംസാരിക്കുവാനും ശ്രമം നടത്തുക. ഒരേ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ അനുവദിക്കുക. കുട്ടികളെ വീടിന് പുറത്ത് കളിക്കാനും നടക്കാനും ഒക്കെ കൊണ്ടുപോവുക. മറ്റാളുകളുമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ സംസാരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളെല്ലാം.
0: കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ENT വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
7: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
11: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
12: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
11: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
10: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
13: കവിയൂർ രേവമ്മ പാടിയ ഒരു ഗ്രാമഫോൺ

0: നിങ്ങൾ കേട്ടത് കവിയൂർ രേവമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്. എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രണ്ടു മാസത്തെ വേനലവധിക്കാലത്തിനു ശേഷം ഇന്ന് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വീണ്ടും കുട്ടികളെത്തുന്നു. പുത്തൻ പ്രതീക്ഷകളുമായി കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും. അവരെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിദ്യാലയവും അധ്യാപകരും പൊതുസമൂഹവും ഒപ്പമുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ കുഞ്ഞുങ്ങൾക്ക് ആശംസകളുമായി.
4: ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സാഹചര്യത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ

0: ഭൗതിക സാഹചര്യങ്ങളും ഏറെക്കുറെ മെച്ചപ്പെട്ടു. പഠന രംഗത്തും മാറ്റങ്ങളുണ്ടായി. സ്കൂൾ ബിൽഡിങ്ങുകളും സർക്കാർ സ്കൂളുകളിൽ വരെ നമുക്ക് ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. ക്ലാസ് റൂമുകൾ ഡിജിറ്റലായി. ഇന്റർനെറ്റിന്റെ കടന്നുവരവ് എല്ലാ രംഗത്തും എന്ന പോലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പല മാറ്റങ്ങൾക്കും അത് കാരണമായി. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്ന് മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവരോടോ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരോടോ മാത്രമല്ല, ലോകം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടാണ് പല ഘട്ടങ്ങളിലും നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി എത്തണം. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം. ഇതങ്ങനെ ഒരാൾ ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, എല്ലാവരുടെയും സഹായം, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന, വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ, അക്കാഡമീഷ്യന്മാരുടെ പിന്തുണ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കിത് സാധ്യമാകുക. തീർച്ചയായും അവരെയൊക്കെ ഇതുമായി കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഉത്തുംഗതയിൽ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ നമുക്ക് എത്തിക്കണം, നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കണം. അതോടൊപ്പം നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്, നമ്മുടെ പൈതൃകവും പാരമ്പര്യവും നമ്മുടെ കുട്ടികൾ മുറുകെ പിടിക്കണം, ധാർമ്മികതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുമ്പോൾ അതിൽ ഭൗതിക ശ്രേഷ്ഠത മാത്രം കൈവരിച്ചാൽ പോരാ, ധാർമ്മിക ശ്രേഷ്ഠതയും കൈവരിക്കണം. അങ്ങനെ നല്ല ധർമ്മബോധമുള്ളവരായി, നല്ല മൂല്യബോധമുള്ളവരായി, നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കരഗതമാക്കുന്ന ഒരു വിദ്യാഭ്യാസ ലോകം, അതാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി മേഖലകളിലൊക്കെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. ഈ പുതിയ അധ്യയന വർഷം നമുക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് പ്രതിജ്ഞ പുതുക്കാം. പുതുതായി വിദ്യാലയങ്ങളിലെത്തിയ കുരുന്നുകളെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. നാളത്തെ ഭരണകർത്താക്കളും രാജ്യത്തിന് നേതൃത്വം നൽകേണ്ടവരും ഒക്കെയാണ് നമ്മുടെ ഈ മക്കൾ. അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഭാവിയും ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
1: പ്ലസ് വൺ പ്രവേശന നടപടികൾ പൂർത്തിയാവാത്തതിനാൽ അവരൊഴികെ ഒന്നാം തരം മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള കുട്ടികളും പ്രീ പ്രൈമറി ക്ലാസുകളിലും ഇന്ന് ക്ലാസുകൾ തുടങ്ങുകയായി. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ് എസ് ശ്രദ്ധയോട്.
2: സ്കൂൾ റീഓപ്പണിംഗ് ആണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ക്ലാസുകളാണ് നാളെ ആരംഭിക്കുന്നത്. മൂന്ന് വിഭാഗത്തോടാണ് എനിക്ക് ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. അതാദ്യം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ്. പുതിയ പുസ്തകങ്ങളുമായി ഉത്സാഹത്തോടെ, ലക്ഷ്യബോധത്തോടെ ക്ലാസ്സുകളിൽ എത്തുക. കൗതുകത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുക. നന്നായി പഠിക്കുക. ഓരോ മാർക്കും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. അധ്യാപകരോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളുടെ ജീവിതം വാർത്തെടുക്കേണ്ട ശില്പികളാണ് നിങ്ങൾ. സ്നേഹവും കരുതലും ഒരുപോലെ ചേർത്ത് ഓരോ കുഞ്ഞിന്റെയും കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവ് നിലനിർത്തേണ്ടത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. അത് നന്നായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. രക്ഷിതാക്കളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളെ കൃത്യമായി സമയത്ത് സ്കൂളിൽ എത്തിക്കാനും പഠനത്തിനാവശ്യമായ പിന്തുണ നൽകാനും അഭ്യർത്ഥിക്കും. കാരണം വീടും സ്കൂളും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നതിയിലെത്തും. അപ്പോ നിങ്ങളുടെ സഹകരണം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതിനായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ പുതിയ അധ്യയന വർഷം എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും നൽകട്ടെ. നമുക്ക് കൈകോർത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മികവുറ്റതാക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: ഈ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതി 100% വിജയം കൈവരിച്ച നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത്. ഇതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഷാമിനി.

0: ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2026-27 അധ്യയന വർഷത്തെ കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം ഇത്തവണ നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അതോടൊപ്പം നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവേശനോത്സവവും നമ്മുടെ സ്കൂളിലാണ്. കൂടാതെ SSK യുടെ ജില്ലാതല പ്രവേശനോത്സവവും നടുവണ്ണൂർ ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഈ മൂന്ന് തലത്തിലുള്ള പ്രവേശനോത്സവവും ഒരുമിച്ച് നമ്മുടെ സ്കൂളിൽ നടക്കുന്നതിന്റെ സന്തോഷം വളരെയധികമുണ്ട്. നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്ന പിഞ്ചോമനകളെ സ്വീകരിക്കാനായിട്ട് തോരണങ്ങളും വർണ്ണ ബലൂണുകളും സമ്മാന പദ്ധതികളും ഒക്കെ തയ്യാറാക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. കൂടാതെ സ്കൂളിന്റെ തനത് പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട മഴവിൽ കലാകൂട്ടായ്മ അവര് ചെണ്ടമേളത്തോടുകൂടിയാണ് നമ്മളെ കുഞ്ഞോമനകളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അവർക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിൽ ഒരു AI ആന കൂടെ നമ്മുടെ സ്കൂളില് അവരെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, ഈ പ്രാവശ്യം നമ്മുടെ സ്കൂളിൽ പ്രീ പ്രൈമറി ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ക്ലാസ് മുറികളൊക്കെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കി അവർക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഒരുക്കി നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ പിഞ്ചോമനകളെ സ്വീകരിക്കാനായി പ്രവേശനോത്സവത്തിന് തയ്യാറായിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി 85 ഫുൾ A+ഓടുകൂടി 100% കൈവരിച്ച ഒരു അഭിമാന മുഹൂർത്തം കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികൾക്കും +2 മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള അനുമോദനം കൂടി നാളെ നടക്കുകയാണ്.
1: ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കുട്ടികൾക്കുണ്ട്. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിന് അത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് മുറികളും പാഠപുസ്തകങ്ങളും കുട്ടികളെ കാത്തിരിക്കുന്നു. ബാലുശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ അസീസ് എൻ.
2: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പ്രവേശനോത്സവം, നമ്മൾ പുതിയ അധ്യയന വർഷത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പുതുമയുള്ള അധ്യയന വർഷമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന, പുതിയ ശീലങ്ങൾ നിശ്ചയിക്കുന്ന, പുതിയ അറിവുകളും കഴിവുകളും നേടിയെടുക്കുന്ന പുതിയ അധ്യയന വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, വേഗത കൂടിയ കാലത്താണ് നാം ജീവിക്കുന്നത്. അതിലും വേഗത കൂടിയ കാലത്ത് സ്വപ്നലോകത്ത് ജീവിക്കാൻ നമുക്ക് നമ്മളെ മക്കളെ പ്രാപ്തരാക്കാം. സാമ്പ്രദായിക സമീപനങ്ങൾക്കുപരി അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്കവരെ സജ്ജരാക്കാം. സമ്മർദ്ദങ്ങളുടെ ആധിക്യമില്ലാതെ മാനുഷിക സാമൂഹിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സേവനബോധമുയർത്തിപ്പിക്കുന്ന ലോക പൗരന്മാരായി നമുക്കവരെ മാറ്റിയെടുക്കാം. എല്ലാവിധ പുതിയ അധ്യയന വർഷ ആശംസകൾ.
1: പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും. അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഗോവിന്ദപുരത്തെ ദേവിന്റെ അമ്മ അഷിമ ശ്രദ്ധയോടെ.
3: എന്റെ മകന്റെ പേര് ദേവ്. നാളെ അവന്റെ സ്കൂളിലേക്കുള്ള ആദ്യത്തെ എൻട്രിയാണ്. ഏതൊരാളുടെയും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ തരുന്ന ഒന്നാണ് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അവരുടെ വളർച്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കി കാണുന്ന നേരം അവൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തായിരിക്കും സ്കൂള്, അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടും, അവിടെ നമുക്ക് ആരൊക്കെ ഉണ്ടാവും. ആസ് എ പാരന്റ് നമുക്ക് മക്കൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കാം, പക്ഷെ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒരിക്കലും അവർക്ക് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും കൊടുക്കാൻ പറ്റില്ല. അതവർ അവിടെ നിന്ന് തന്നെ നേടിയെടുക്കണം.
1: പുതിയ ബാഗും കുടയും എല്ലാം കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങളും. കുഞ്ഞയാന്റെ വാക്കുകൾ കേൾക്കാം.
4: എന്റെ പേരയാൻ, ഞാൻ പൈമ്പ സ്കൂളിലേക്കാണ് പോകുന്നത്. പുതിയ ബാഗും കൊടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പുതിയ ടീച്ചറും പുതിയ കൂട്ടുകാരും കാണുന്ന സന്തോഷത്തിലാണ് ഞാൻ.
1: പ്രവേശനോത്സവം ഒരു ഔപചാരിക ചടങ്ങ് മാത്രമല്ല, പുത്തൻ അറിവിലേക്കും പുതിയ ലോകത്തിലേക്കുമുള്ള കുട്ടികളുടെ മഹത്തായ ഒത്തുചേരലാണ്. പഠനമെന്നാൽ പുസ്തകത്തിലെ അക്ഷരങ്ങളെ മനഃപ്പാഠമാക്കലോ മാർക്കുകൾക്ക് വേണ്ടിയുള്ള മത്സരമോ അല്ല എന്നും ഒരു നല്ല നാളെയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്തുറ്റ കരങ്ങളെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണെന്നും മനസ്സിലാക്കി നമുക്കൊരുമിച്ച് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം ഫഹദ് റാസ.
5: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് മാണ്ഡ് എന്ന ഹിന്ദുസ്ഥാനി രാഗമാണ്. ഹിന്ദുസ്ഥാനിയിൽ നിന്ന് കടം കൊണ്ട് കർണാടക സംഗീതത്തിലും ഈ രാഗം ഉപയോഗിക്കാറുണ്ട്. ശങ്കരാഭരണത്തിൻ്റെ അതേ സ്വരസ്ഥാനമുള്ള ബിലവൽ എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ ജന്യമാണ് മാണ്ഡ്. എന്നിരുന്നാലും പല അന്യസ്വരങ്ങളും, ശുദ്ധദൈവതം വരുന്നുണ്ട്, സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, അതൊക്കെ അല്പം ക്രോമാറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അതാണ് ഈ രാഗത്തിൻ്റെ ഒരു സവിശേഷത.

പ്രശസ്ത കർണാടിക് വോക്കലിസ്റ്റായ നിത്യശ്രീ മഹാദേവനാണ് ഈ ഗാനം പാടിയത്. കച്ചേരികളൊക്കെ പാടുന്ന പോലെയുള്ള വളരെ തുറന്നുള്ള ഓപ്പൺ ത്രോട്ട് സിംഗിങ് ആണ് അവരുടെ മുഖമുദ്ര. ഒരു തില്ലാന പോലെ മനോഹരമായ ഈ ഗാനത്തിൽ അവർ അസാധ്യമായ ഒരു ടാലൻ്റാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ശൈലിയിൽ രണ്ട് ദൈവതം ഉപയോഗിച്ച്, രണ്ട് ഗാന്ധാരമൊക്കെ ഉപയോഗിച്ച് ഇത്തരം പ്രയോഗങ്ങൾ വരുമ്പോഴാണ് ഇത് മാണ്ടാണ് എന്നെല്ലാവരും ഇപ്പോൾ പറയാറ്. യഥാർത്ഥത്തിൽ മാണ്ട് എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിന് ഇതൊന്നും അല്ലാത്ത മറ്റൊരു സ്വത്വമാണുള്ളത്.

0: പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്. സ്റ്റൈലോ ഓപ്റ്റിക്സ് റാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
0: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
1: ആയിരത്തി 1983 റിലീസ് ചെയ്ത ഭാരതീരാജ ചിത്രമാണ് മൺവാസനെ. ആശാ കേളുണ്ണി നായർ എന്ന രേവതി ചലച്ചിത്ര പ്രവേശം കുറിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രത്തിൽ നിന്നുള്ള ഒരു യുഗ്മഗാനത്തിന്റെ വരികൾ എഴുതിയത് വൈരമുത്തു, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, SJ.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നീല സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
7: അച്ഛന്മാര് തന്ന പരാതിയിൽ ഒരു കൊനഷ്ടുണ്ട് സെമിത്തേരിയിൽ നിന്ന് ശവമോഷണം പോയ കാര്യം ഉണ്ണിച്ചക്കൻ സാറ് പരിശോധിച്ചുറപ്പിച്ചിട്ടാണ് സാറെ മുങ്ങിയേക്കണത് അക്കാര്യം മാത്രം പോലീസ് രേഖകളിലൊന്നും ഉൾപ്പെടുത്താതെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത മട്ടിൽ ഔദ്യോഗികത തീരെയില്ലാത്ത ഒരു കത്തുമെഴുതി വച്ചിട്ടാണ് അയാൾ മറഞ്ഞുപോയിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൂടുതൽ സങ്കീർണമായി കഴിഞ്ഞുവെന്ന് ബെഞ്ചമിന് തീർച്ചയായി അയാൾ തളർച്ചയോടെ ചാരുകസേരയിലേക്ക് വീണു പാതിരാത്രി ഫോൺ നിലയ്ക്കാതെ മണിയടിക്കുന്നത് വളരെ മങ്ങിക്കേട്ടുവെങ്കിലും എണീറ്റെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ശരീരം കട്ടിലിനോട് ആണിയടിച്ചുറപ്പിച്ചതുപോലെ അതിലുപരി അയാളൊരു വൃത്തികെട്ട സ്വപ്നവും കണ്ടിരുന്നു ആരോ ഉച്ചത്തിൽ നിലവിളിക്കുന്ന സ്വരം കേട്ട് വാതിൽ തുറന്നതാണ് പുറത്തെ അരണ്ട വെളിച്ചത്തിൽ വീടിനു മുന്നിൽ നിന്ന് ഓരിയിടുന്ന ചെന്നായ പേടിച്ച് നിലവിളിച്ചുവെങ്കിലും സ്വരം പുറത്തേക്ക് വന്നില്ല അടുത്ത നിമിഷം ആ ചെന്നായ രണ്ടു കാലിൽ എണീറ്റു നിന്നു അതിനുണ്ണിച്ചക്കന്റെ മുഖമായിരുന്നു അതോടെ ഉറക്കം മുറിഞ്ഞു രാവിലെ ഓഫീസിലേക്ക് കയറിയപ്പോൾ തന്നെ മുറിയിൽ ഫോണടിച്ചു തുടങ്ങി സി ഐ സാറല്ലേ സാറേ ഞാൻ കാഞ്ഞിരപ്പള്ളി നിന്ന് പാലത്തിങ്കൽക്കറി അച്ഛനാന്നേ എന്റെ ചായന്റെ പേര് പറഞ്ഞാൽ സാററിയുമായിരിക്കും പാലത്തിങ്കൽ അബ്രഹാം ജോസഫ് പണ്ട് ആ സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്നു അറിയാം കുഞ്ഞവരാച്ചൻ സാറിന് സുഖമല്ലേ അത് പറയാനാ വിളിച്ചേ എന്റെ ചായന് ഇന്നലെ സന്ധിക്ക് മരിച്ചുപോയി പെട്ടെന്നാണ് ഓർത്തത് പണ്ട് കുഞ്ഞുമാക്കോതയുടെയും കുടുംബത്തിൻ്റെയും തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കറുപ്പൻ പരാതി കൊടുത്തിട്ടും അതന്വേഷിക്കാതെ ഉഴപ്പിക്കളഞ്ഞത് ഈ അവരാച്ചൻ സാറായിരുന്നു സ്റ്റോറുമുറിയുന്ന പഴയ ഫയലുകൾ തപ്പിയെടുത്ത ഉണ്ണിച്ചക്കനാണത് കണ്ടുപിടിച്ചതും അവരാച്ചൻ സാറിന് ഈ കേസുമായി എന്തോ ബന്ധമുണ്ടാകണം സാറേ ഞാൻ പറഞ്ഞു തീർന്നില്ല കറിയ ഫോണിലൂടെ തുടർന്നു കറിയാച്ച എപ്പോഴാ ശവസംസ്കാരം അത് നാളെയേ ഉള്ളൂ ദുബായിൽ നിന്ന് പെങ്ങന്മാര് വരാനുണ്ടേ കുഞ്ഞവരാച്ചൻ സാറ് കിടപ്പിലായിരുന്നോ കിടപ്പിലായിരുന്നേലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ അവിടുന്ന് പഴയ കേസ് അന്വേഷിക്കാൻ ഒരു എസ് ഐ വന്നതാ കുഴപ്പമായേ എസ് ഐയോ അതേന്ന് പട്ടികജാതിക്കാരനാന്നേ എന്നതാ പേര് ഉണ്ണിച്ചക്കനെന്നാണോ അതെ അതുതന്നെ അപ്പം സാറ് നാളെ വരത്തില്ലയോ ഉണ്ണിച്ചക്കൻ അവിടെ ഉണ്ടോ ബെഞ്ചമിൻ ആകാംക്ഷ അടക്കാനാവുന്നില്ലായിരുന്നു അയാളെപ്പോഴേ പോയി കറിയാച്ച ഞാൻ അങ്ങോട്ട് വരികയാണ് ഇപ്പം തന്നെ എന്നാ ശരി സാറേ ബെഞ്ചമിൻ തിരക്കിട്ട് പുറത്തേക്കിറങ്ങി ബെഞ്ചമിൻ കാറിൽ കയറിയതും അപായമണി പോലെ സൈക്കിൾ ബെല്ല് കേട്ടു ഒറ്റക്കൊമ്പൻ തിരക്ക് പിടിച്ച് സൈക്കിളിൽ നിന്നിറങ്ങി സാറെങ്ങടാണ് പോണത് പഴയ എസ് ഐ കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാജൻ സാറ് മരിച്ചു ഒന്ന് പോയിട്ട് വരാം അയ്യോ സാറേ ഇന്ന് പോവല്ലേ സെമിത്തേരിയിലെ ശവമോഷണം വലിയ പ്രശ്നമാവൂട്ടാ എന്തേലും ചെയ്തില്ലേ വലിയ കുഴപ്പമാവും ഒറ്റക്കൊമ്പം പറഞ്ഞത് ശരിയാണ് മതവികാരം എല്ലാ കാലാവസ്ഥയിലും നേറിപ്പിടിക്കുന്ന വെടിമരുന്നാണ് ഒരു സംശയവുമില്ല കടലോര ക്രിസ്ത്യാനികൾ തിങ്ങിത്താമസിക്കുന്ന ഇവിടെ സെമിത്തേരി മോഷണം വലിയൊരു കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ന് തിരക്കിട്ട് ചെന്നാലും പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ണിച്ചക്കനെക്കുറിച്ച് അറിയണമെങ്കിൽ അവരാച്ചൻ സാറിന്റെ മോനെ സൗകര്യത്തിന് കിട്ടണം എന്തായാലും നാളത്തെ ശവമടക്ക് കഴിയാതെ അത് നടക്കില്ല
4: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അവതരണം ദാമോദർ രാധാകൃഷ്ണൻ സമർപ്പിച്ചത്

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
1: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: FM പ്രധാന വാർത്തകൾ. സൃഷ്ടിപരമായ പത്രപ്രവർത്തനം യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നല്ല പ്രവൃത്തികളിൽ അഭിനന്ദിക്കുന്നതിനാണ് പത്രപ്രവർത്തനത്തിന്റെ യഥാർത്ഥ ധർമ്മം ഉൾക്കൊള്ളുന്നതെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട് വിമർശനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കോട്ടയം മാമൻമാപ്പിള ഹാളിൽ ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിനിന്റെ ലക്ഷ്യം. കോഴിക്കോട് IIMൽ തുടക്കമായ യുവസംഘം പദ്ധതിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും മൂല്യങ്ങൾ അറിഞ്ഞു വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമായി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമായി. മലപ്പുറം ജില്ലയിൽ കീഴുപറമ്പിലെ തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിൽ 2000 പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോ P ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഇന്ന് ജൂൺ 1. മധ്യവേനൽ അവധിയുടെ ആലസ്യം വിട്ടൊഴിഞ്ഞ് കുട്ടികൾ ഒരിക്കൽ കൂടി വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം. നമ്മളൊക്കെ ചിരിച്ചും കരഞ്ഞും ഇണങ്ങിയും പിണങ്ങിയും സ്കൂളിലെത്തിയ ആ ജൂൺ ദിനങ്ങൾ ഓർമ്മയില്ലേ? നമ്മെ വിട്ടകന്ന ബാല്യത്തെയും സ്കൂൾ കാലത്തെയും ഓർത്തെടുക്കുന്ന ഒരു ഗാനമാവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ ആദ്യം. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ ചിത്രമാണ് ചില്ല്. റോണി വിൻസെന്റ്, ശാന്തി കൃഷ്ണ, വേണു നാഗവള്ളി എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ചില്ലിലെ ഈ ഗാനം എഴുതിയത് ONV. സംഗീതം MB ശ്രീനിവാസ്. പാടി അനശ്വരമാക്കിയത് S ജാനകി.

0: കുത്തലത്ത് കണ്ണാശുപത്രി, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ക്ലാസ് മുറികൾ, അവ ഇണക്കവും പിണക്കവും കൊണ്ട് സജീവമാവട്ടെ. അധ്യാപകർ പകർന്നു തരുന്ന അറിവുകൾ കുട്ടികളെ മുന്നോട്ടു നയിക്കുന്ന പ്രകാശനാളങ്ങളാവട്ടെ. അവയിൽ നിന്ന് ആർജിക്കുന്ന വിജ്ഞാനം ജീവിത പ്രതിസന്ധികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കട്ടെ. അറിവിനോടൊപ്പം സ്നേഹവും കരുണയും സഹായിക്കാനുള്ള മനഃസ്ഥിതിയും കുട്ടികൾക്ക് പകർന്നു കിട്ടട്ടെ. എല്ലാ കുട്ടികൾക്കും നല്ലതു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഗാനം കേൾക്കാം. സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്ന നവാഗതൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ചിത്രമാണ് എഴുത്തോല. ശങ്കർ, നിഷ സാരംഗ് എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ ചിത്രമാണ് എഴുത്തോല. കൈതപ്രം രചിച്ച് മോഹൻ സിത്താര ഈണം നൽകി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഈ ഗാനം ഒരു നവ്യാനുഭവമാണ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്.
8: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
9: ആകാശവാണി 103.6 റിയൽ FM. ഇനി 8:15 മോർണിംഗ് ന്യൂസ്, ഡൽഹിയിലെ.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 274446.
4: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
5: രാഘവൻ പുറക്കാട് നാടകരംഗത്ത് സജീവമായ കലാകാരനാണ്. ഹോം വീഡിയോ, സീരിയലുകൾ തുടങ്ങിയവയിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. തന്റെ സർഗജീവിതാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്ന് ആർട്ട് കഫേയിൽ.
6: ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഈ മോണോ ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്ത് ശീലിച്ചൊരാളാണ്. സത്യത്തിൽ അതിൻ്റെ രചനയോ സംവിധാനമോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഒന്നും തന്നെ എനിക്കറിയില്ല. ഒന്നിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത കാലത്ത് ഞാൻ സ്റ്റേജിലൊക്കെ പരിപാടി നടത്തി ഇഷ്ടം പോലെ കൂവല് കേട്ടൊരാളാണ്. അങ്ങനെ എനിക്ക് യാദൃശ്ചികമായാണ് വടകരക്കാരനായ ഒരു മോണോ ആക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ഈ കളി കണ്ടിട്ട് അയാൾ എന്നെ വിളിച്ച് ഉപദേശിക്കുക ചെയ്തത്, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, നീ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും നീ അവതരിപ്പിച്ച് കാണിക്കണം, അപ്പോൾ മാത്രമേ നീ എന്താണ് ചെയ്യുന്നതെന്ന് ജനത്തിന് മനസ്സിലാവുള്ളൂ. അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വേണമെങ്കിൽ അയാളെ പേര് വെള്ളൂർ പി രാഘവൻ. അയാളെൻ്റെ അനുഗ്രഹിച്ചിട്ട് വന്ന് ഇനി ഗംഭീരനാകും. അത് പറയുമ്പോൾ സങ്കടവും സന്തോഷവും ഉണ്ട്. പിന്നീട് ഞാൻ ഇഷ്ടംപോലെ മോണോ ആക്ടുകൾ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പുറക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ചെറിയ ചെറിയ നാടകങ്ങൾ സ്റ്റേജ് ചെയ്ത് അങ്ങനെ വന്നാണ് അമേച്ചർ നാടകങ്ങൾ തന്നെ ഇഷ്ടംപോലെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി.
7: ഈ അമേച്ചർ നാടകരംഗത്തെ ഏതെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ?
6: തെറ്റില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ. ഞങ്ങൾ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ പോയിട്ടുണ്ട്. തലശ്ശേരിയിലൊരു നാടക ട്രൂപ്പ്, നാടക അഭിനയ മത്സരം, അതിൽ ഞങ്ങൾ പഴുതു. പുറക്കാട് വാസ്ക് എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, ആ എൻ്റെ കെയർ ഓഫിൽ കുറേ നാടകങ്ങൾ ചെയ്തിരുന്നു. അതിലെ ചന്ദ്രശേഖരൻ തിക്കോടി എഴുതിയൊരു നാടകമാണ് ഞങ്ങൾ തലശ്ശേരിയിൽ തലശ്ശേരി എന്നല്ല കേരളത്തിൽ മുഴുവൻ അവതരിപ്പിച്ചത്. അതിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ക്രമേണയാണ് ഞങ്ങളൊരു നാടകം ടൗൺ ഹാളിൽ നടന്നു, ടാഗോറിൽ കളിച്ച്. അങ്ങനെ കളിച്ചപ്പോൾ സംഗമം തിയേറ്റേഴ്സിലേക്ക് എന്നെ ക്ഷണിക്കുന്നതല്ല, എന്നെ വിളിച്ചുകൊണ്ടുപോയത്. അത് എൻ്റെ ബഹുമാന്യ നാടകക്കാരനായ ചേമഞ്ചേരി നാരായണൻ നായർ. അന്ന് അദ്ദേഹം സംഗമത്തിലെ പ്രഗത്ഭനായ നടനൊരാളാണ്. അന്ന് കോഴിക്കോടുള്ള നാടകക്കാരെല്ലാം പരിചയക്കാരാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെയറോഫിലാണ് ഞാൻ സംഗമത്തിലെത്തുന്നത്. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടാണ് നടത്തുന്നത്. അപ്പം ബാബു പറശ്ശേരി പ്രഗത്ഭനായ നടൻ, പിന്നെ ചേമഞ്ചേരി നാരായണൻ നായർ, വിജയൻ, ഇവരുടെ പേരുകൾ ഇപ്പോൾ ഓർമ്മയിലില്ല. എന്നാലും ഇവരൊക്കെ തന്നെ ആ നാടകത്തിൻ്റെ ഒരു പ്രഗത്ഭ സമ്പന്ന. ഇപ്പം വിക്രമനായർ, വിക്രമോട്ടനെ പോലത്തെ പ്രഗത്ഭനായ നടനല്ലേ, അത് അതിമനോഹരമായ അഭിനയിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ സ്വന്തമായ നാടക ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. കെ ടി ആയിരുന്നു അതിൻ്റെ പിന്നാലുണ്ടായിരുന്നു. കെ ടി എനിക്ക് നല്ല സൗഹൃദമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. ആവശ്യമില്ലാതെ ചാടിക്കേറിഞ്ഞ് വർത്തമാനം പറയുക അങ്ങനെയുള്ള യാതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനിയൻ എൻ്റെ നല്ല സുഹൃത്താണ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിൽ എന്നെ വിളിക്കണ്ടാവാ, മറ്റന്നാൾ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് പോകാനുണ്ട്, നീ എൻ്റെ കൂടെ വരണേ. അതൊരു സഹോദരി ബന്ധം ഉണ്ടായിരുന്നു. കെ ടി അതേ സമയത്ത് കണ്ടാൽ വിൽസൺ സാമുവലാണ് പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പായി. നല്ല ഒന്നാം തരം വയലിനിസ്റ്റ്, നല്ല സംഗീതജ്ഞൻ, പിന്നെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ബോധമുള്ള ഒരാൾ. അപ്പോൾ അവരെയൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ വിക്രമേട്ടൻ സംഗമത്തു നിന്ന് പോയപ്പം വിക്രമേട്ടൻ സ്വന്തമായി നാടക ട്രൂപ്പ് തുടങ്ങി സ്റ്റേജിൻ്റെ. അത് ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെയായിരുന്നു വിക്രമേട്ടൻ്റെ നാടകങ്ങളൊക്കെ. തിരുവനന്തപുരത്തെ നാടകങ്ങളല്ല നമ്മളിവിടുത്തെ നാടകങ്ങൾ. കോഴിക്കോട് സംഗമം തീയേറ്റേഴ്സിൻ്റെ നാടകം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മലബാറിസുണ്ട്, മറ്റേതില്ല. പക്ഷേ അത് വിക്രമേട്ടൻ ഒരുപാട് സ്റ്റേജ് കളിക്കുന്ന ആളാണ്. അവർ പ്രത്യേക
7: കലിംഗ തിയേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞോളൂ.
6: കലിംഗയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
7: അതിൽ അഭിനയിച്ചിട്ടുണ്ടോ?
6: ഇല്ല, കലിംഗയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ കലിംഗ ഒരു കുടുംബം പോലെ നമ്മൾ അന്ന് എല്ലാവരും ഏറ്റവും ഒരു സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം. എല്ലാവരോടും വിരോധമൊന്നും എനിക്കില്ല. എന്നോട് ആർക്കും വിരോധം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവരോട് വിരോധമില്ല. സ്നേഹത്തോടെ മാത്രമേ ഞാൻ ആരെയും വരും.
7: അന്ന് നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ ഏത് രീതിയിലുള്ള വേഷങ്ങളാണ് രാഘവേട്ടനെ തേടി വരാറുണ്ടായിരുന്നത്?
6: പ്രൊഫഷണൽ നാടകരംഗത്ത് അങ്ങനെയൊന്നും ഇല്ല. ഒരേ സമയത്ത് ഞാൻ സംഗമ തിയേറ്റേഴ്സിലെയും ചന്ദ്രശേഖരൻ തിക്കോടിൻ്റെ നാടകം, അതിൽ ഒരു നാടകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, അത് ജോസ് ചിറമ്പലാണ് അതിൻ്റെ ഡയറക്ഷൻ. ചന്ദ്രശേഖരൻ തിക്കോടിയാണ് നാടകം. അപ്പോൾ അതിൽ ഞാനൊരു ആദ്യം ഒരു പ്രായമുള്ളൊരു കഥാപാത്രം, കുടുംബത്തിലെ സൗഹൃദത്തിലുള്ളൊരു കഥാപാത്രം അത് ചെയ്തു. അത് ചെയ്തപ്പോൾ പറഞ്ഞു ഇനിയൊരു നല്ല ജെൻറ്റിൽമാനായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നാടകക്കാരിങ്ങനെ പാട്ട് മാറി മാറി മാറി വേഷം ചെയ്തൊരു സാധനം അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പം ജോസ് പറഞ്ഞു, രാഘവേട്ടാ ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ക്യാരക്ടറുണ്ട്, അതൊരു പ്രായമുള്ള ക്യാരക്ടർ തന്നെയാണ്. ഞാൻ പറഞ്ഞു

0: എല്ലാം വയസ്സിനും ചെറുപ്പക്കാരനൊക്കെ ചെയ്ത് അവസാനം ഞാനിൻ്റെ താര. നിങ്ങളല്ലേ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ മാറി മാറി വരച്ച് ചെയ്യുന്നതല്ലേ? അല്ല, ഒന്ന് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ മാത്രം മാറുന്നില്ല, ബാക്കി എല്ലാവരും ആർട്ടിസ്റ്റുകൾ മാറി മാറി വ്യത്യസ്തം. അങ്ങനെ ഒരു കല്യാണ മുഹൂർത്തമാണ് എല്ലാവരും ഇരുന്ന്. അപ്പോൾ എൻ്റെ അടുത്തൊരു എല്ലാവരും വയലിനിസ്റ്റ് ഒരാളുണ്ട്, മരിച്ചു പോയി. അയാൾ എൻ്റെ അടുത്തേക്ക്, ഞാൻ അവരോട് പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എഴുന്നേൽക്കുന്ന സീനുണ്ടല്ലോ, അപ്പം ഞാൻ കൈ ഇങ്ങനെ മേലോട്ട് പൊക്കിക്കാണിക്കണം, അപ്പം നീ എന്നെ ഒന്ന് സഹായിക്കണം. എഴുന്നേക്കാൻ വയ്യാത്ത ആളെ എണീപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്കാർക്കൊന്നും അറിഞ്ഞുകൂടത്. എന്നാൽ പിന്നെ ശരി, ഇതെല്ലാം മുഖത്തിൽ ശരിയല്ലേ, എന്നാൽ പിന്നെ നമ്മൾ പിരിയല്ലേ, ഓക്കെ ഓക്കെ. കൈകൾക്ക് ഞാൻ എന്നെ പിടിച്ച് എന്നാൽ പിന്നെ പോകുകയല്ലെന്ന് വെച്ച് ഞാനങ്ങ് നടന്നു. അതൊരു ഒന്നാം തരം വികലാംഗനായിട്ടാണ് പോയത്. ഞാൻ ആ തൊട്ടപ്പുറത്ത് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അഭിനയിക്കാൻ വന്ന ഒരാൾ പോലും അഭിനയിക്കുന്നില്ല, ഒന്നും അറിയാൻ ചിരിക്കാനും കഴിയുന്ന പെണ്ണുങ്ങൾ മൂന്നാളും പോയി, സീനിലില്ല. അവരപ്പുറത്ത് നിന്ന് ചിരിയോട് ചിരിയാ, ജോസ് ചെറുമ്പലിനെ കാണാനില്ല. ആ സീൻ കട്ട് നിറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എല്ലാവരും കൂടി വാരി എന്നെ എടുത്തിട്ട് അത് കൊല്ലും നിന്നെയാൾ. ഞാൻ വെച്ചെന്താ, എൻ്റെ ദുഷ്ട ഇതൊന്ന് ആദ്യം പറഞ്ഞുകൂടേനു ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സീൻ ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്തൊരു സാധനം. അത് ജോസ് ചെർമ്മൽ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് സൂപ്പർ സീനാണ് രാഘവേട്ടാ, ഈ സീൻ കണ്ട ആൾക്കാർ എഴുന്നേറ്റ് പോകില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു സ്വന്തം കഴിഞ്ഞിട്ട് ഒരു കഥാപാത്രങ്ങൾ.
1: പിന്നെ ഈ പ്രൊഫഷണൽ നാടക ട്രൂപ്പുമായിട്ട് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്?
0: ഞങ്ങൾ വിദേശയാത്ര പോയിട്ടുണ്ടായി. അത് പിന്നെ ഞാൻ എൻ്റെ സ്നേഹിതനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കാൻ തന്നെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചെന്നപ്പോൾ ജ്യോത്സ്യൻ ഇങ്ങനെ കാലം പറഞ്ഞു, രാഘവേട്ടാ നിങ്ങൾ നക്ഷത്രം ഉണ്ടാ? ഞാൻ പറഞ്ഞു, പൂരം. നിങ്ങൾക്കൊരു വിദേശയാത്ര ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ തമാശ പറഞ്ഞു, അല്ലെ ഒരു വിദേശയാത്ര ഉണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞാൽ സംഗമത്തിൽ ചെന്നപ്പോൾ സെക്രട്ടറി എന്നോട് ചോദിച്ചു, രാഘവേട്ടാ പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു, രണ്ടെണ്ണം ഉണ്ടാ. തമാശ പറഞ്ഞു, നമുക്ക് അമേരിക്കയും കാനഡയിലൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാനൊരു സെക്കൻഡ് അന്തം വിട്ടെന്ന് പോയി. തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ 1991 മെയ് മാസത്തിൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി. അമേരിക്ക കാനഡയിലൊക്കെ പ്രോഗ്രാം. നയാഗ്ര വെള്ളച്ചാട്ടം നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം. അത് കാനഡയിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ. അമേരിക്കേൻ്റെ ഭാഗത്തുകൂടിയാണ് വരുന്നതെങ്കിലും കാനഡയിലാണ് എൻ്റെ ശരിക്കുള്ള പ്യൂർ സൈറ്റ്. അതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും എന്നെപ്പോലത്തെ ഒരാൾക്ക് കഴിയാത്തൊരു കാര്യമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം എന്തോ ആകാം, നമുക്കങ്ങനെ വന്നിട്ടുണ്ട്. കല അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു സാധാരണക്കാരനായ രാഘവൻ പുറക്കാട് ഒരിക്കലും അമേരിക്കയിലെന്നല്ല ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. തിക്കോടിയം മാഷ് ആദ്യമായിട്ടൊരു നാടകം സംഗമം തിയേറ്റേഴ്സിന് വേണ്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ നാടകരംഗത്ത് അതിപ്രശസ്തനൊന്നുമല്ലെങ്കിലും അവിടേക്ക് എത്തിപ്പെടാനുള്ള യോഗം ഉണ്ടായി എന്നുള്ളത്. നാടകക്കാരനായി എല്ലാം ആകാശവാണിയിൽ. അങ്ങനെ പ്രൊഫഷണൽ നാടകരംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആകാശവാണി നാടകത്തിലെത്തി. അമേച്വർ നാടകക്കാരനായ കാലത്താണ് ഞാൻ ആകാശവാണിയിൽ എത്തുന്നത്. ഇവിടെ ബഹുമാന്യരായ തെക്കോടിയ മാഷും പ്രഗത്ഭന്മാരായ പലരെയും എനിക്ക് രംഗത്ത് അറിയാവുന്നവരുണ്ടായിരുന്നു. തെക്കോടിയ മാഷെന്ന് പറഞ്ഞാൽ ഞാൻ തെക്കോടിക്കാരനാണ്, മാഷും തെക്കോടിക്കാരനാണ്. മാഷാണ് ഞാനിവിടെ ഇങ്ങനെ വന്നിരുന്നത്, എനിക്ക് ആകാശവാണിയിലൊന്ന് പോയിക്കൊള്ളാന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെയുള്ള സന്തോഷം. ഞാൻ പറഞ്ഞു, പോയാൽ അവർ വിളിച്ചു കയറ്റൂലല്ലോ, നീ അപേക്ഷ കൊടുക്ക്. അങ്ങനെ വന്ന് ഇവിടെ ഓഡീഷൻ നടത്തി. ഓഡീഷൻ നടത്തിയപ്പം എന്നെ സെലക്ട് ചെയ്തു. ആണെന്ന് തൊട്ടേ എനിക്ക് ഇഷ്ടംപോലെ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ MT നോവലുകളൊക്കെ ഇവിടെ സീരിയൽ നാടകങ്ങളായിട്ടുണ്ടായത്. അതിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്യാനും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കാൻഖാവിൽ മുതലുള്ള പ്രഗത്ഭരായ ജീവനക്കാർ, അവർ ജീവനക്കാരല്ല കലാകാരന്മാർ, അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനവും സ്നേഹവും ഒക്കെയാണ് എനിക്ക് ശരിക്കും ഈ രംഗത്ത് വെക്കാൻ കിട്ടുന്നത്. അങ്ങനെയാണ് ദൂരദർശനിൽ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നത്. ദൂരദർശൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴും ഓഡീഷൻ ആയിരക്കണക്കിന് ആൾക്കാരുള്ളു. വൈക്കമ്മണി മാവേലിക്കര പൊന്നമ്മയ്ക്ക് ഉള്ളു, എൻ്റെ ഗുരുനാഥന്മാരായ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഓഡീഷനകത്ത് കയറി ചെന്നപ്പോൾ എന്നോട് എൻ്റെ നാടകങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കോഴിക്കോടുകാരനാണ്, കോഴിക്കോടിൻ്റെ ഒരു മുസ്ലിം കഥാപാത്രമാണോ വേണ്ടത്, തിരുവനന്തപുരത്തുള്ള ഒരു മുസ്ലിം കഥാപാത്രമാണോ വേണ്ടത്? അതെന്താ അങ്ങനെ ചോദിച്ചാൽ, കോഴിക്കോടിൻ്റെ ശൈലല്ലോ തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം സ്റ്റൈൽ അറിയാവുമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് വരുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം കോഴിക്കോട് കാണിക്കാൻ പറഞ്ഞു. കോഴിക്കോട് നമ്മളെ ആ സ്റ്റൈലിൽ കോഴിക്കോട് അവതരിപ്പിച്ചു. കോഴിക്കോട് അവതരിപ്പിച്ചും പറഞ്ഞാൽ തിരുവനന്തപുരം അവതരിപ്പിക്കുക, അതും അവതരിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഒരു ചോദ്യം ചോദിക്കുന്നതിന് മറുപടി, എൻ്റെ ഗുരുനാഥന്മാരായ പല ആൾക്കാരും ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിരിക്കുന്നുണ്ട്, അതുപോലെ ഞാനിവിടെ പുറത്തിരിക്കണോ? നിങ്ങൾക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ മിസ്സല്ല സാർ, ഞാൻ കാത്തിരിക്കണമെന്ന് ചോദിച്ചത് വല്ല സാധ്യതയുണ്ടോയെന്ന് അറിയാനായിരുന്നു. യു ആർ ഓൾറെഡി സെലക്റ്റഡ്, ആരോടും പറയേണ്ട. അങ്ങനെയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് ദൂരദർശനിലേക്കുള്ള ചെക്കറ്റം. ഇഷ്ടംപോലെ വർക്കുകൾ. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ആയിപ്പെടുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ആകാശവാണിയിൽ വരുന്നത്, ദൂരദർശനിൽ പോകുന്നത്, പിന്നെ ദൂരദർശൻ്റെ വർക്ക് കഴിഞ്ഞ് 95 മുതൽ ഞാൻ നമ്മളെ മധുമോഹൻ സാറിൻ്റെ സീരിയലിൽ ചെറിയ ചെറിയ വേഷങ്ങളും അല്ലെങ്കിൽ ആയിട്ട് അങ്ങനെ വെച്ചു. 2000 മുതൽ തിരുവനന്തപുരത്ത് സ്ഥിരമായി താമസിച്ച് ഒരു ദിവസം 3 സീരിയൽ, ഡിറ്റക്റ്റീവ് ആനന്ദ്, ശ്രീജന്മം, സ്വന്തം, 3 സീരിയൽ ചെയ്തൊരു നടൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സതീഷ് കാവിൽക്കോട്ട,

0: അതുപോലെ റിസബാബ അയാളാണ് എന്നെ ഈ മധുമോഹൻ സാറിൻ്റെ സീരിയലിലേക്ക് പറഞ്ഞു വിടുന്നത്. ഞാനും റിസയൊക്കെ നാടകക്കാരെ കൂട്ടത്തിൽപ്പെടുന്നത്. അവിടുന്ന് സതീഷ് എന്ന് പറഞ്ഞൊരാളും പിന്നെ എൻ്റെ വേറൊരാളും കൂടിയാണ് എനിക്ക് തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ ഞാൻ ഈ നാടകവും സീരിയലും ഒക്കെ നടക്കുന്ന സമയത്ത് മുസ്ലിം കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന CD സിനിമ എന്നൊരു സാധനം പണ്ടുണ്ടായിരുന്നു. അത് അതിന് പിന്നെയാണ് അതിൻ്റെ പേര് പിന്നെ സക്കീർ മഠത്തിൽ നിന്ന ആളാണ് ഹോം സിനിമ എന്ന പേരിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. ആ CD സിനിമയിൽ ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു റെക്കോർഡിങ്ങിന് ശബ്ദം കൊടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ ചെന്നപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ ഒരു മുസ്ലിം കഥാപാത്രം ചെയ്ത് രണ്ടാൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വേറെ ചെയ്യും. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ പരിപാടിയല്ല, ധൈര്യമായിട്ട് ചെയ്യും, പൈസ കിട്ടണം. തമാശയായിട്ട് പറഞ്ഞത്. ഇപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വിളിക്കാമെന്ന്. അവർ വിളിച്ചു, അതാണ് സലാംകുടിയത്തൂർ. ഹോം സിനിമയുടെ ഉപജ്ഞാതാവ് തന്നെയാണ് അറിയാം, സലാംകുടിയത്തൂർ. സലാംകുടിയത്തൂർ അലാനിയ സിദ്ദിഖ്, പിന്നെ യൂസഫ്, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, CT യൂസഫ്. ഈ CT യൂസഫും സലാംകുടിയത്തൂർ തന്നെ കാണുന്നത്. അങ്ങനെ ആൾ ആദ്യത്തെ ഹോം സിനിമ, ആദ്യത്തെ അല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന ആദ്യത്തെ ഹോം സിനിമ. അതുവരെ അവർ 3 CD ചെയ്തിട്ട് ആരും കാണാതിരുന്നതാണ്. 3rd എൻ്റെ ആദ്യത്തെ സീഡിയായ പരേതൻ തിരിച്ചു വരുന്നു, ഒരു ഗൾഫ് കൺട്രീൻ്റെ കഥ. അതിലൊരു അലമ്പ് കഥാപാത്രം, ആൾക്കാരെയൊക്കെ ചിരിപ്പിക്കുക കളിക്കൊക്കെ ചെന്നൊരു കഥാപാത്രമായിട്ട് CD ഇറങ്ങിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു ബെൻസുകാർ വന്ന് നിർത്തിയിട്ട് എന്നോട് അസ്സലാമു അലൈക്കും, വാലൈക്കും സ്ലാം, അസ്സലായിക്കോട്ടോ എന്ന് പറഞ്ഞു. ഞാനയാളോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആൾ സലാം അടക്കിയിട്ട് ഒരാൾ നന്നായി എന്ന് പറയുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിവിടുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, CD കണ്ടില്ല, മനോഹരമായിട്ടുണ്ട്, നിങ്ങൾ നല്ല അഭിനയമാണ് അതിനകത്ത്. തുടർന്ന് ഇങ്ങോട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100+ ഹോം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമുണ്ടായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശത്തും 1 മാസത്തിൽ 2, 3, 4, 5, 6 വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ CD ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മളെ അരി പോയി.
1: എവിടെ ജോലി ചെയ്തു പറഞ്ഞല്ലോ?
0: കയർഫുഡ്. ഞാൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലായിരുന്നു ജോലി ചെയ്തത്. ആലപ്പുഴയിലാണ് ഫസ്റ്റിൽ ജോലി ചെയ്ത്, പിന്നെ അങ്ങോട്ട് കോഴിക്കോട്, പിന്നെ കുറേ ഷോറൂമുകളിൽ എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സീരിയലിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന നേരത്ത് എൻ്റെ സഹപ്രവർത്തകർ എന്നെ നല്ല ശതമാനം സഹായിച്ചവരെ, ഞാൻ ചെയ്യേണ്ട ജോലികളെ കവർ ചെയ്തിട്ട് ആരെയും, പിന്നെ മാനേജിങ് ഡയറക്ടറും MBമാർ അല്ലെ, എല്ലാവരും ഞാൻ നല്ല സൗഹൃദമുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.

0: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
1: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
0: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
4: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചമ്പകുളം തച്ചൻ എന്ന ചിത്രത്തിനായി യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഇനി കേൾക്കാം. വിനുത, സംഗീത, നന്ദു, സ്റ്റീവ് എന്നിവർ ദ്രോണ എന്ന ചിത്രത്തിനായി ആലപിച്ചൊരു ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ മ്യാൻമർ പ്രസിഡന്റ് യുമിൻ ഓങ് ഹ്ലൈങ്ങുമായി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ ചരിത്രപരവും നാഗരികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തേക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിന്റെ ED അന്വേഷണത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. സിംഗിൾ ബെഞ്ച് അന്വേഷണം തുടരാൻ അനുവദിച്ചതിനെതിരെ CMRL കമ്പനി നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുക. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസീൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.

കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 12 വർഷത്തെ സാങ്കേതിക പരിവർത്തനത്തിൽ രാജ്യം സാങ്കേതിക വിദ്യാരംഗത്ത് മികച്ച ശക്തിയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ആഗോളതലത്തിൽ അതിർത്തി സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ രാജ്യം കൂടുതൽ പങ്കാളികളാവുകയും നവീകരണത്തിന്റെ ഭാവി ദിശ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദൂരദർശൻ പോഡ്കാസ്റ്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഈ മാസം 9 അർദ്ധരാത്രി മുതൽ മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകളിനി 10 മണിക്ക് കേൾക്കാം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഗാനോപഹാരം.
1: 103.6 ഗാനോപഹാരത്തിൽ ആദ്യം രഞ്ജിത്ത് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രണയകാലം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഔസഫ് അച്ഛന്റെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി ഹിഷാം അബ്ദുൾ വഹാബ് ഈണം നൽകി ചിന്മയോടൊപ്പം പാടിയ ഗാനം. ചിത്രം മധുവിധു. ഗാനരചന സുഹൈൽ കോയ.

0: ഗാനോപഹാരം PMH ആരോഗ്യജാലകം സ്പോൺസർഡ് പരിപാടിക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം.

0: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് പൾമണോളജി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ന്യൂമോണിയ എന്നുള്ള അസുഖത്തെ പറ്റിയാണ്. ശ്വാസകോശത്തിലെ അണുബാധയെ പറ്റിയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടും കൂടാതെ മറ്റ് പല രോഗാണുക്കൾ കൊണ്ടും ഉണ്ടാകാം. പ്രധാനമായും കൂടുതലായിട്ട് ഈ ന്യൂമോണിയ കാണുന്നത് ചെറിയ കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലും കൂടാതെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷണങ്ങൾ? പ്രധാനമായും ചുമ, പനി, വേർപ്പൽ, വിറയൽ, കിതപ്പ്, ശ്വാസതടസ്സം, നെഞ്ചുവേദന, ക്ഷീണം, ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. എല്ലാ ന്യൂമോണിയ രോഗികളിലും ചുമ ഉണ്ടാവാം, ചില ആളില് കഫം ഉണ്ടാവാം, ചിലർക്ക് കഫം ഇല്ലാതെയും ചുമ മാത്രമായിട്ടും ഇത് വരാം. പനി സാധാരണമായി ന്യൂമോണിയയുടെ കൂടെ ഉണ്ടാകാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായും നമുക്കറിയാം വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ഈ ന്യൂമോണിയ ഉണ്ടാകാം. ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന വൈറൽ ന്യൂമോണിയ ഫ്ലൂ ആണ്, ഇൻഫ്ലുവൻസ. നേരത്തെ നമുക്കറിയാം കോവിഡും ഈ ന്യൂമോണിയ ആയിട്ടാണ് കണ്ടു വന്നിരുന്നത്. കൂടാതെ നമുക്ക് കാണുന്ന ബാക്ടീരിയൽ ായിട്ട്ണ്ടാകുന്ന ഇൻഫെക്ഷൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതായത് ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്നുള്ള ബാക്ടീരിയ കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ന്യൂമോണിയ ഉണ്ടാവുന്നത്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരിലാണെങ്കിൽ ഫംഗസ് കൊണ്ടും മറ്റും ഇങ്ങനെ ഈ ന്യൂമോണിയ ഉണ്ടാകാറുണ്ട്. ഇത് ഈ ന്യൂമോണിയ പകരുന്നത് പ്രധാനമായും വായുവിലൂടെയാണ്. രോഗം ന്യൂമോണിയ വന്ന ആൾ ചുമയ്ക്കുമ്പോൾ ഈ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ കലരുകയും മറ്റുള്ള ആൾക്കാർ അത് ശ്വസിക്കുമ്പോൾ അത് അവരുടെ ശ്വാസകോശത്തിലേക്ക് പോവുകയും ഈ ബാക്ടീരിയയും വൈറസ് ഒക്കെ അവിടെ പെരുകി അത് ഒരു ഇൻഫെക്ഷൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഈ രോഗലക്ഷണങ്ങളോട് കൂടിയ ചുമയും പനിയും കഫക്കെട്ടും ശ്വാസതടസ്സവും ഉള്ള ആൾക്കാരെ ഡോക്ടറെടുത്ത് എത്തുമ്പോൾ നമ്മൾ അത് പരിശോധന ചെയ്ത് രോഗനിർണയം നടത്തിയാണ് ചികിത്സ കൊടുക്കുന്നത്. പ്രധാനമായും കഫപരിശോധന, രക്തപരിശോധന, എക്സ്റേ പരിശോധന എന്നിവയാണ് നമ്മൾ രോഗനിർണയത്തിനായിട്ട് ചെയ്യാറുണ്ട്. രക്തപരിശോധനയിൽ അണുബാധയുടെ തീവ്രത മനസ്സിലാക്കി അതനുസരിച്ച് ആന്റിബയോട്ടിക് കൊടുക്കുന്നതിനെ പറ്റിയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും പറ്റിയും അറിയാൻ പറ്റും. കഫപരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയ കൊണ്ടാണ് ഈ ന്യൂമോണിയ വന്നതെന്ന് കറക്റ്റായി മനസ്സിലാക്കി കൃത്യമായ അളവിൽ ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് കഫപരിശോധനയാണ്. കഫത്തിലെ അണുക്കളുണ്ടോ എന്നുള്ള കൾച്ചർ പരിശോധന ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഏത് ബാക്ടീരിയയാണ്, കാരണം പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കാം, അപ്പൊ ഏത് ബാക്ടീരിയ എന്ന് അറിഞ്ഞ് അത് കൃത്യമായി മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ രോഗശമനം ഉണ്ടാകും. കൾച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ ചിലപ്പോൾ കൊടുക്കാറുള്ളത്. ന്യൂമോണിയയിൽ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്റേ പരിശോധനയാണ്. നെഞ്ചിന്റെ എക്സ്റേ എടുത്ത് അത് ന്യൂമോണിയ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ന്യൂമോണിയ നമുക്ക് ചെറിയ തോതിലുള്ളതാണെങ്കിൽ ഒ പി ആയിട്ട് തന്നെ ചികിത്സിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ രൂപത്തിലൊക്കെ മരുന്ന് കൊടുത്താലാണ് അത് മാറുന്നത്. സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഐസിയുലൊക്കെ നമ്മൾ ചിലപ്പോൾ ന്യൂമോണിയ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ രോഗം മാറി വീണ്ടും വരാതിരിക്കാൻ നമുക്ക് വാക്സിനേഷനും കൊടുക്കാറുണ്ട്, ന്യൂമോണിയ വാക്സിൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ.
0: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം
1: 103.6 ഗാനോപഹാരം തുടരുന്നു. ഔജിനും സംഘവും പാടിയ ഗാനമാണിനി. ചിത്രം സുഖമാണോ സുഖമാണ്. മനു മഞ്ജിത്തിന്റെ രചന, നിബിൻ ബസന്തിന്റെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഇനി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം സംഗീതം നൽകി. ചിത്രയും രാജ്കുമാറും രാധാകൃഷ്ണനും പാടിയ ഗാനം, ചിത്രം വലതുവശത്തെ കള്ളൻ.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. കാശിനെ കുറിച്ച് ചിന്തിനാശങ്ക

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സംസ്ഥാനത്ത് ഇന്ന് പ്രവേശനോത്സവം. പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മു സംഘം കോഴിക്കോട്ട്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ക്യാമ്പയിനുമായി ശുചിത്വമിഷനും NSSഉം. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഉറവിട നശീകരണം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും

0: പ്രവേശനോത്സവത്തോടെ നവാഗതരെ വരവേൽക്കും. 300,000 വിദ്യാർത്ഥികളാണ് നവാഗതരായി വിദ്യാലയങ്ങളിലെത്തുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുകയെന്ന ലക്ഷ്യമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്നും ഇതിന്റെ ഭാഗമായി പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ആകാശവാണിക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു.
1: ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. 300,000 വിദ്യാർത്ഥികൾ നവാഗതരായി വിദ്യാലയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റ് കൂട്ടുകാർ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിലേക്ക് തിരിച്ചു വരികയാണ്. പ്രവേശനോത്സവം അല്ലെങ്കിൽ ഇടവേളകൾക്ക് ശേഷം ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും പുതിയ പഠനത്തെ സംബന്ധിച്ചും ക്ലാസ്സിനെ സംബന്ധിച്ചും ഒക്കെ ജിജ്ഞാസയും വലിയ താല്പര്യവും ഒക്കെയുള്ള ഒരു ദിനമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും വളരെ ഉത്സാഹത്തോടുകൂടി പുതിയ അധ്യയന വർഷത്തിന്റെ ഒരു ആവേശം എല്ലാ വിദ്യാർത്ഥിനികളിലും ഉണ്ടാവും. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ ഭൗതിക സാഹചര്യങ്ങളും ഏറെക്കുറെ മെച്ചപ്പെട്ടു. പഠന രംഗത്തും മാറ്റങ്ങളുണ്ടായി. സ്കൂൾ ബിൽഡിങ്ങുകളും സർക്കാർ സ്കൂളുകളിൽ വരെ നമുക്ക് ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. ക്ലാസ് റൂമുകൾ ഡിജിറ്റലായി. ഇന്റർനെറ്റിന്റെ കടന്നുവരവ് എല്ലാ രംഗത്തും എന്ന പോലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പല മാറ്റങ്ങൾക്കും അത് കാരണമായി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനാണ് ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്ന് മത്സരിക്കേണ്ടി വരുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവരോടോ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരോടോ മാത്രമല്ല, ലോകം ഇന്നൊരു ഗ്ലോബൽ വില്ലേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടാണ് പല ഘട്ടങ്ങളിലും നമ്മുടെ കുട്ടികൾ മത്സരിക്കേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി എത്തണം. അതിന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം പ്രാപ്തമാകും. ആ രീതിയിലുള്ളൊരു ശാക്തീകരണമാണ് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത്. ഈ അധ്യയന വർഷം മുതൽ ഒരു പുതുയുഗ വിദ്യാലയം എന്ന കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെയും താല്പര്യം.
0: ലോക പുകയില രഹിത ദിനാചരണത്തിന്റെ ഭാഗമായി പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം 26 വരെ ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട നിയമബോധവൽക്കരണവും നടത്തും. മധ്യവേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതുകൂടി പരിഗണിച്ചാണ് ഒരു മാസത്തോളം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 താഴെ പ്രായക്കാർക്ക് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ അഡീഷണൽ മെഡിക്കൽ ഓഫീസറും ദേശീയ പുകയില നിയന്ത്രണ പരിപാടിയുടെ കോഴിക്കോട് ജില്ലാ നോഡൽ ഓഫീസറുമായ ഡോക്ടർ രാജേഷ് വി പി.
2: ലോകത്ത് ഓരോ വർഷവും 1,000,000 പേരുടെ മരണത്തിനും അനേകം മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ജനകീയ ഇടപെടലുകളും ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടന 1988 മുതൽ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. പുകയിലയുടെ ഉപയോഗത്തിനെതിരെയും അതിന്റെ ദൂഷ്യവശങ്ങൾക്കുമെതിരെ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലെ പുകവലിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വര ചുറ്റളവിനുള്ളിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരായ അന്താരാഷ്ട്ര ദിനമായ ജൂൺ 26 വരെ ലോക പുകയില വിരുദ്ധ ദിനാചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ശക്തമായി സംഘടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും പ്രതിജ്ഞ ചൊല്ലൽ, സെമിനാർ, റാലി തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. കൂടാതെ വിദ്യാലയങ്ങളും പഞ്ചായത്തുകളും പുകയില രഹിതമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ശക്തമായി തുടരും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ 1 അസംബ്ലികളിൽ പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ബോധവൽക്കരണം സംഘടിപ്പിക്കുകയും ചെയ്യും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിത സ്ഥാപനമാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഓരോ സ്ഥാപനത്തിനും സമിതികൾ രൂപീകരിക്കുകയും പുകയിലക്കെതിരായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും സ്ഥാപനത്തിന്റെ 100 വര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നം വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും സ്ഥാപനത്തിന്റെ അടുത്തുള്ള റോഡിൽ യെല്ലോ ലൈൻ വരയ്ക്കുകയും ചെയ്യുന്ന പദ്ധതികൾ ഇതോടനുബന്ധിച്ച് ചെയ്യും. 2003 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ പുകയില നിയന്ത്രണ നിയമം കോട്ട പുകയില ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിന് ശക്തമായ ചുവടുവെപ്പാണ്. ഈ നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതും പരസ്യം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിൽ ശരിയായ മുന്നറിയിപ്പ് ലേബലുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, നിയമപ്രകാരമുള്ള പരിശോധനകൾ എന്നിവ സംസ്ഥാനത്തെ ഓരോ ആരോഗ്യ സ്ഥാപനത്തിന്റെയും പരിധിയിൽ ശക്തമായി നടപ്പിലാക്കി വരുന്നുണ്ട്.
0: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു

0: ക്കുന്ന യുവസംഗമം ആറാം ഘട്ടത്തിൽ വിദ്യാർത്ഥി കൈമാറ്റ പരിപാടിക്ക് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ തുടക്കമായി. ജമ്മു, കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 യുവ പ്രതിനിധികളാണ് 7 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയത്. ഐഐഎം ജമ്മുവുമായി സഹകരിച്ചാണ് കോഴിക്കോട് ഐഐഎം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട്ടെ വിവിധ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംഘം സന്ദർശിക്കും. പരിപാടിയെക്കുറിച്ച് കോഴിക്കോട് ഐഐഎം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും യുവസംഗമം കമ്മിറ്റി അംഗവുമായ ബിജു പി.
1: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും യുവാക്കൾക്ക് പരസ്പരം സന്ദർശിച്ച് അവിടുത്തെ സംസ്കാരം, പാരമ്പര്യം, വികസനം, സാങ്കേതിക പുരോഗതി, ജനജീവിതം എന്നിവ നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഈ പദ്ധതി നൽകുന്നത്. ഈ പരിപാടി 5 പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1 പര്യടൻ, വിനോദസഞ്ചാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഇത്. 2 പരമ്പര, ഓരോ പ്രദേശത്തെയും സംസ്കാരം, കല, പാരമ്പര്യം എന്നിവയെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. 3 പ്രഗതി, വികസനവും ഭരണ സംവിധാനങ്ങളെ കുറിച്ചും നമ്മൾ പ്രഗതിയിലൂടെ മനസ്സിലാക്കുന്നു. 4 പരസ്പര സമ്പർക്കം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ആശയവിനിമയവും മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നു. 5 പ്രൗദ്യോഗികി, സാങ്കേതിക വിദ്യയും നവോത്ഥാനവും, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ യുവജനങ്ങളെ ഈ പദ്ധതി സഹായിക്കുന്നു. കേരളത്തിനും ലക്ഷദ്വീപിനും വേണ്ടി ഫേസ് 6 ഐഐഎം കോഴിക്കോട് ഒരു നോഡൽ സ്ഥാപനമായി പ്രവർത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ കേരളത്തിലെയും ലക്ഷദ്വീപിലെയും യുവാക്കളെ നമ്മൾ ഐഐഎം ജമ്മുവുമായി സഹകരിച്ച് ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങൾ സന്ദർശിക്കുവാനും അവിടുത്തെ ജീവിതരീതി, സംസ്കാരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവ പരിചയപ്പെടാനുമുള്ള അവസരം ലഭിച്ചു. അതുപോലെ അവിടെയുള്ള യുവാക്കൾ കേരളം ഇപ്പോൾ സന്ദർശിക്കുകയാണ്. ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 33 പേരടങ്ങുന്ന യുവജനങ്ങളും അവരെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ഐഐഎം ജമ്മുവിന്റെ 3 ജീവനക്കാരും അടങ്ങുന്ന സംഘമാണ് ഈ തവണ കേരളത്തിലെത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ ഈ സംഘം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് പ്ലാനറ്റേറിയം, ചാലിയം ബീച്ച്, കടലുണ്ടി പക്ഷിസങ്കേതം എന്നിവ ഈ സംഘം സന്ദർശിക്കുകയുണ്ടായി. ഈ സംഘത്തെ ഇന്ന് കോഴിക്കോട് ഐഎമ്മിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സന്ദർശിക്കും.
0: പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും കോഴിക്കോട് കോർപ്പറേഷനും കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുതെന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവു ദിവസങ്ങളിൽ 15 മുതൽ 20 വളണ്ടിയർമാരെ ബീച്ചിൽ നിയോഗിക്കുകയും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. NSS വോളണ്ടിയർമാരുടെ സഹായത്തോടെ മെഗാ ശുചീകരണ യജ്ഞങ്ങളും സംഘടിപ്പിക്കും. ക്യാമ്പയിനെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CK സരിത്.
2: കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും കോഴിക്കോട് കോർപ്പറേഷനും നാഷണൽ സർവീസ് സ്കീമും മലബാർ ഗോൾഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വലിച്ചെറിയരുതെന്ന തിരിച്ചറിവാണ് മാറ്റം. വലിച്ചെറിയൽ വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൊതുജനങ്ങളിൽ വലിച്ചെറിയലിനെതിരായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങൾ, അത് പൊതു നിരത്തായിക്കോട്ടെ, ടൂറിസം കേന്ദ്രമായിക്കോട്ടെ, സ്ഥലം എവിടെ എന്ന് കൃത്യമായി നോക്കാതെ വലിച്ചെറിയുന്ന ശീലം പല ആളുകൾക്കുമുണ്ട്. ഇത്തരത്തിലുള്ള വലിച്ചെറിയൽ പരിസ്ഥിതിക്ക്, സമൂഹത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന അറിവ് പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ മാറ്റണമെന്ന്, അതല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചെറിയണം എന്ന് മനഃപൂർവ്വം ചിന്തിച്ച് ചെയ്യുന്നതല്ല. കലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു ശീലം അറിയാതെ ഇപ്പോഴും സംഭവിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും പൊതുജനങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അശ്രദ്ധമായി വലിച്ചെറിയൽ എന്ന ഒരു ശീലം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശീലത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തുടർച്ചയായ 10 കോഴിക്കോട് ബീച്ചിൽ പരിശീലനം നൽകിയിട്ടുള്ള NSS വളണ്ടിയർമാര് നേരിട്ട് പൊതുജനങ്ങളോട് സംസാരിക്കും. അവർ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്നേഹത്തോടെ തിരുത്തും. വലിച്ചെറിയാതെ കൃത്യമായി ബിന്നിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകും. ആ രീതിയിൽ പൊതുജനങ്ങൾക്ക് കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ജില്ലാ ശുചിത്വ മിഷൻ ആലോചിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
0: ക്യാമ്പയിനിൽ NSS വിദ്യാർത്ഥികളുടെ പങ്കിനെ കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വി വിജയകുമാർ.
3: കാലിക്കറ്റ് സർവകലാശാല NSSL വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു പ്രൊജക്ടാണ് ഇത്. ഞങ്ങളുടെ NSS വിദ്യാർത്ഥികൾ ദിവസവും ബീച്ച് സന്ദർശിച്ച് വലിച്ചെറിയുന്ന ശീലം ഇല്ലാതാക്കാനുള്ള തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ കുട്ടികൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നു എന്നറിയുന്നതിൽ അവർക്കും ഞങ്ങൾക്ക് ഇവർക്കും വളരെയധികം സന്തോഷമാണ്. തീർച്ചയായും വലിച്ചെറിയുന്ന ശീലത്തെ

0: വലിച്ചെറിയലാണ് ചെയ്യേണ്ടത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏകദേശം 33,000 NSS വളണ്ടിയേഴ്സ് ആണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്കുള്ളത്. അതിൽ കോഴിക്കോട് തന്നെ ഏകദേശം 14,000 വളണ്ടിയേഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലുണ്ട്. ഇപ്പം ഇവരൊക്കെ ആ കൃത്യമായി ഇടപെടുന്നതിലൂടെ തന്നെയാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഈ പ്രവൃത്തിയിൽ ഞങ്ങളുടെ കുട്ടികൾ ദിവസവും രാവിലെ മുതൽ അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ ബീച്ചിൽ വരുന്നവർക്കും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ നൽകിക്കൊണ്ട് മുന്നേറുകയാണ്. കോഴിക്കോട് ബീച്ചിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോഗ്രാമുകളാണ് NSS നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. ആ പിന്തുണ തന്നെയാണ് NSS വിദ്യാർത്ഥികൾക്കുള്ള ഊർജം എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.
1: മഴക്കാലം എത്തുന്നതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന ഉറവിടം തേടി ക്യാമ്പയിനിൽ സ്ഥാപനങ്ങളിലെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജില്ലാ പകർച്ചവ്യാധി നിയന്ത്രണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉറവിട നശീകരണ യജ്ഞത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തി. ഉറവിട നശീകരണം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനവും നൽകി. ക്യാമ്പയിനിന്റെ ഭാഗമായി ആരോഗ്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ക്യാമ്പയിനെക്കുറിച്ച് ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ റിയാസ് KP.
2: ഡെങ്കിപ്പനിക്കെതിരെ കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച സവിശേഷമായ പദ്ധതിയാണ് ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കു എന്ന ക്യാമ്പയിൻ. April 22 മുതൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നടന്നു വരുന്നത്. കൊതുകിന്റെ ഉറവിടം ഇല്ലാതാക്കുക, ഡെങ്കിപ്പനിയിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ പ്രാഥമികമായ ലക്ഷ്യം. കൊതുകുകൾ മുട്ടയിട്ട് വളരുവാൻ സാധ്യതയുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന ഏറ്റവും ചെറിയിടങ്ങൾ പോലും കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി വാർഡ് തലത്തിൽ ലഭ്യമായ എല്ലാ കൂട്ടായ്മയുടെയും സഹകരണത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പരിപൂർണ പിന്തുണയോടുകൂടിയിട്ടാണ് പരിപൂർണമായിട്ടും ജനപങ്കാളിത്തത്തോടുകൂടി ഈ ഒരു യജ്ഞം മുന്നോട്ട് പോകുന്നത്. സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകൾ, സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖല, അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ പരിധിയിലുള്ള അകത്തും പുറത്തുമുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന പ്രജനന കേന്ദ്രങ്ങൾ പരിശോധിച്ച് ആയത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായി ചെയ്തു വരുന്നത്. അതുപോലെ മുൻവർഷങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോട്ട്സ്പോട്ട് ഹൈറിസ്ക് പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സോണൽ എൻഡമോളജി യൂണിറ്റിന്റെയും സഹകരണത്തോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് പ്രദേശങ്ങളിലെ ഈഡിസ് കൊതുകിന്റെ സാന്ദ്രത വിലയിരുത്തി തുടർന്നുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് മുൻഗണന നൽകുന്നുണ്ട്. ഡെങ്കിപ്പനിയില്ലാത്ത പ്രദേശം എന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റും കൃത്യമായി ഡ്രൈ ഡേ ആചരിച്ച് പ്രത്യേകിച്ചും ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാനാകൂ.
1: വാർത്ത തരങ്ങിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്ത തരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
3: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
4: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹനും നജീം അർഷാദും പാടിയൊരു ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

കേൾക്കാം. അഞ്ചിൽ ഒരാൾ അർജുനൻ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും പ്രിയ ആർ പയ്യും പാടിയൊരു ഗാനം, മോഹൻ സിത്താരയുടെ സംഗീതം, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ.

വീരാളിപ്പട്ട് എന്ന ചിത്രത്തിനായി വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയൊരു ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിശ്വജിത്തിന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. നീറ്റ്, NTA, CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നും നാളെയും ന്യൂഡൽഹിയിൽ യോഗം ചേരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, NTA ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ടിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ ഗുൽഷൻ ഗാർഗ് എന്നിവർ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി MLA മാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാറിന്റെ മുഖച്ഛായ മാറ്റിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ മേയർ എന്ന നിലയിൽ സുപ്രധാന പങ്കുവഹിച്ചയാളാണ് TP ദാസനെന്ന് കോഴിക്കോട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുശോചന യോഗം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുൻ മേയർ TP ദാസൻ നിര്യാതനായത്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്.

മ്യാൻമാർ ഷാൻ സ്റ്റേറ്റിലെ ഗ്രാമത്തിലുണ്ടായ സ്ഫോടനത്തിൽ 55 പേർ മരിച്ചു. ഖനന ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 165 പോയിന്റ് നേടി വില്യാപ്പള്ളി ചൂരക്കൊടി കളരി സംഘം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ LB ശാസ്ത്രി ക്രിക്കറ്റ് ക്ലബിന് ജയം. ഡെറാഡൂണിൽ 54 റൺസിന് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: The Real FM 103.6.
1: തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയൊരു ഗാനം, ഓ എൻ വി ഗ്രൂപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്.
3: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്.
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബാഗുകളും കുടകളും കുട്ടികൾക്ക് നൽകിയാണ് മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. പുതുസ്വപ്നങ്ങളുമായി സ്കൂളിലെത്തിയ കുട്ടികളെ മധുരം നൽകിയാണ് വരവേറ്റത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കാൻ പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം മാള സൊക്കാർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയത്തിനകം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. എൽ ഡി എഫിൽ നിന്ന് സി പി ഐയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബി ജെ പിയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ

തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല അടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. പൊതുജന പങ്കാളിത്തത്തോടെ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യം. നീറ്റ് എൻ ടി എ സി ബി എസ് ഇ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. രാവിലെ ആരംഭിക്കുന്ന യോഗത്തിൽ പരമ്പരാഗത പേന പേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. നാളെ 12-ാം ക്ലാസ് സി ബി എസ് ഇ പരീക്ഷകളിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്യും. 9-10 ക്ലാസുകളിൽ ത്രിഭാഷ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവലോകനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി, എൻ ടി എ ഡയറക്ടർ ജനറൽ, യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് പ്രതിനിധി ഡോക്ടർ ഗുൽഷൻ ഗാർഗ്, സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി, സി ബി എസ് ഇ ചെയർമാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ്ങുമായി ചർച്ച നടത്തും. രണ്ടു രാജ്യങ്ങളും തമ്മിലെ ചരിത്രപരവും നാഗരികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്ക് മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്ക് ഭാരത് വിൻ പോർട്ടലും ഇന്ന് ശില്പശാലയിൽ പുറത്തിറക്കും. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിന് ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി, കാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ശില്പശാലയിൽ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനും ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISROയും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 വർഷത്തെ സാങ്കേതിക പരിവർത്തനത്തിൽ രാജ്യം സാങ്കേതിക വിദ്യാരംഗത്ത് മികച്ച ശക്തിയായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആഗോളതലത്തിൽ അതിർത്തി സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ രാജ്യം കൂടുതൽ പങ്കാളികളാവുകയും നവീകരണത്തിന്റെ ഭാവി ദിശ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ദൂരദർശൻ പോഡ്കാസ്റ്റിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ബഹിരാകാശം, ആണവോർജ്ജം, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ, ബയോടെക്നോളജി, കൃത്രിമ ബുദ്ധി, ശുദ്ധോർജ്ജം എന്നിവയിൽ രാജ്യം വലിയ പുരോഗതി കൈവരിച്ചതായി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 2047-ഓടെ വികസിത ഇന്ത്യയ്ക്ക് ആവശ്യമായ സാങ്കേതിക അടിത്തറ ഈ മേഖലകൾ കൂട്ടായി സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കൽ എന്നിവ ലക്ഷ്യമാക്കി രൂപം നൽകിയ കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബചാവോ അഭിയാന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ തുടക്കം കുറിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി, മണ്ണ് ആരോഗ്യ കാർഡുകൾ തുടങ്ങിയ പദ്ധതികളുടെ പ്രയോജനങ്ങൾ കർഷകരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഒരു മാസത്തെ ക്യാമ്പയിന്റെ ലക്ഷ്യം. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ഉപദേശം, പഞ്ചായത്ത് തലത്തിൽ സജീവ പങ്കാളിത്തം, പദ്ധതികളുടെ പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തികൾ എന്നിവയിലാണ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കേന്ദ്രമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും പൊതുജന പ്രതിനിധികളും സംരംഭത്തിൽ പങ്കുചേരണമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ അഭ്യർത്ഥിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ രാജ്യരക്ഷാ മന്ത്രിമാരുടെ രണ്ടാം സംവാദം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചാ വിഷയമാകും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ലോക്സഭാംഗവുമായ അഭിഷേക് ബാനർജി പശ്ചിമബംഗാളിലെ CID ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ബംഗാൾ നിയമസഭയിലെ നാമനിർദ്ദേശങ്ങളിൽ പാർട്ടി എംഎൽഎമാരുടെ ഒപ്പുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ വീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും.
തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനിക

0: ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡൻസ് അമ്യൂണിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാമെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. പാൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗെദർ ഫോർ പേരൻസ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പോസ്റ്റ് ഓഫീസുകൾ ആധുനികവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിതെന്നും അവ അടച്ചുപൂട്ടുന്ന നയത്തെ പിന്തുണയ്ക്കാനാവില്ലെന്നും ടി കെ ഗോവിന്ദൻ MLA പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ കണ്ണൂർ ഡിവിഷണൽ സമ്മേളനം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൌകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഘം പദ്ധതിക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ 6ാംഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജയചന്ദ്രൻ പാടിയത്, ചിത്രം ജിലേബി. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബിജിപാൽ.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
10: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്: സ്വർണം ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,320 രൂപ, പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
10: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
8: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രിയഗീതം പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാം. ഇനി പറയുന്ന നമ്പറുകളിൽ 0495 എന്ന STD കോഡിൽ 236-6174 236-6176, മൊബൈൽ നമ്പർ 944-7444-800. ഉദാഹരണം സുജാത, ഈ ചിത്രത്തിലെ ഒരു ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രിയഗീതം ആരംഭിക്കാം. ഗായിക സിതാര കൃഷ്ണകുമാർ, ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പ്രിയ ഗീതം.
6: പ്രിയഗീതത്തിലിനി വിഷ്ണു വിജയ് ചേവരമ്പലത്തിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ശങ്കർ മഹാദേവൻ പാടിയത് ചിത്രം ബൈസിക്കിൾ തീവ്സ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ദീപക് ദേവിൻ്റെ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിലിനി ചിത്രപാടിയ ഗാനം ചിത്രം നരൻ. കൈതപ്രത്തിന്റെ വരികൾ ദീപക് ദേവിന്റെ ഈണം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിഷ പാലാഴി. ഈ ഗാനം അവർ അനാമിക, സനൽകുമാർ എന്നിവർക്കായി സമർപ്പിക്കുന്നു.

0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയ ഗീതം.

പാലക്കാടിൽ നിന്ന് വാസന്തിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഇനി പ്രിയഗീതത്തിൽ എൻ്റെ നീലാകാശം, ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, K രാഘവൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കൊടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണമയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കൽപ്പകഞ്ചേരി ബഷീർ ആവശ്യപ്പെട്ട ഗാനം അങ്ങാടിക്കപ്പുറത്ത്. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിൻ്റെ ഈണം.

0: പ്രിയഗീതത്തിൻ്റെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. പാട്ടുകൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
1: പ്രിയഗീതം.

0: FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപം മഹത്തതാണെന്നും അത് വരും തലമുറയ്ക്ക് വെളിച്ചമേകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന മണ്ഡലത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാൻ സി കെ കാസിം എംഎൽഎയുടെ സ്നേഹസമ്മാനങ്ങൾ സ്കൂളിലെത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000-ലധികം നവാഗതർക്കാണ് എംഎൽഎ സ്നേഹസമ്മാനം നൽകുന്നത്. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തലയടക്കം മന്ത്രിമാരും മുതിർന്ന പോലീസ് മേധാവികളും പരിപാടിയിൽ പങ്കെടുക്കും. 2025-26 വർഷത്തെ സപ്ലൈകോയുടെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31 രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് തീയതി നീട്ടിയത്. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും കാൻസർ രോഗികളുടെ സംഘടനയായ പ്രതീക്ഷയും ചേർന്ന് ആക്ഷേപഹാസ്യ ഓട്ടംതുള്ളൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ടി മുനവർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കൈയിലെ അർജുന്റെ ഹൃദയവും കരളും വൃക്കയുമാണ് ദാനം ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ ഉത്സവം ഈ മാസം 24 വരെ. കഴിഞ്ഞ മാസം 29 ഉത്സവം ആരംഭിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440. വൈശാലി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് യുവ ചോയ്സിൽ ഇന്നാദ്യം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടകരയിൽ നിന്നും ഋതു.

0: കേരള സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സി ആപ്റ്റിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പി എസ് സി അംഗീകരിച്ച കെ ജി ടി ഇ പ്രീ പ്രസ് ഓപ്പറേഷൻ, കെ ജി ടി ഇ പ്രസ് വർക്ക്, കെ ജി ടി ഇ പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും ഓഫീസർ ഇൻചാർജ് സി ആപ് സബ് സെന്റർ, ബൈരായിക്കുളം എൽ പി സ്കൂൾ കോമ്പൌണ്ട്, റാംമോഹൻ റോഡ്, കോഴിക്കോട് 673004 എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ ഇതൊക്കെയാണ്: 0495272366, 0495235651, 9496882366.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി രവീന്ദ്രനീണം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് യുവ ചോയ്സിൽ. ഇനി ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫറൂഖിൽ നിന്നും സിദ്ദിഖ്, ഷാഫി, ബാബു, രാജൻ, മാനു.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിൽ ഇനി കൊണ്ടോട്ടിയിൽ നിന്നും ദേവിക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ശൃംഗാരവേലൻ എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ജ്യോത്സ്നയും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0466-2270-335.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പാലക്കാടുള്ള പ്രിൻസിക്ക് വേണ്ടി ദുബായിൽ നിന്നും ഇന്ദ്രജിത്ത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് യുവ ചോയ്സിൽ ഇനി അടുത്തത്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: നെല്ലിയമ്പലം ഗവൺമെന്റ് LP സ്കൂളിൽ LP ST അധ്യാപക തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: കൈമ്പാലത്ത് നിന്നും രഞ്ജിനി, ബബിത, സിന്ധു, മിനി, ശോഭിത, സുനന്ദ, സിൽസ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.
3: കവിതയുമായി നിന്റെ തൊടിയിൽ വീരിയും അലറി നാളികൾ മറന്നു.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: Your choice. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ആദിത്യൻ, ആരാധ്യ, നൈനിക, ശ്രീനന്ദ് എന്നീ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് വുഡ് ഫോർ ഇന്റീരിയറിലെ സ്റ്റാഫുകൾ ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ. ഇനി സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിന് വേണ്ടി അൻവർ അലി എഴുതി, റെക്സ് വിജയൻ ഈണം നൽകി, ഇമാം മജ്ബൂറും നേഹ നായരും പാടിയത്.

0: വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം ജൂൺ 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9539959605.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: വടക്കേ വാവനൂരിൽ നിന്നും PV മുഹമ്മദ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പ്രിയം എന്ന ചിത്രത്തിനു വേണ്ടി മാസ്റ്റർ സുബിൻ ഇഗ്നേഷ്യസും കുമാരി നൈനയും പാടിയത്. രചന S. രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീനന്ദന് വേണ്ടി ആവശ്യപ്പെട്ട, അച്ഛൻ രാജേഷ് ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇനി വെട്ടം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. രചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിന്റെയും ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നൽകണം. അപേക്ഷകൾ ജൂൺ 6 ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ ഇതാണ്: 0495-238-3472.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവ ചോയ്സിൽ ഇനി ലതിക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേ ബച്ചൻ.

യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സനിതയ്ക്ക് വേണ്ടി പടിക്കലിൽ നിന്നും ദേവപ്രിയ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയത്, രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

തിരുവനന്തപുരത്തുള്ള കൂട്ടുകാർക്ക് വേണ്ടി കോഴിക്കോട് നിന്നും അശ്വതി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനു വേണ്ടി MD രാജേന്ദ്രൻ എഴുതി, ജി ദേവരാജൻ ഈണം നൽകി, P മാധുരി പാടിയത്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53.50 രൂപയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച് പുരോഗതി സംസ്ഥാനത്തും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യ നേടി മിടുക്കരായിരിക്കുന്നതിനോടൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യരായി വളരാനും ഓരോ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശം നൽകുകയായിരുന്നു പിണറായി വിജയൻ. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര, മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസുകളിൽ നടപ്പാക്കിയ PM ഉഷ ഉൾപ്പെടെ പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. JEE അഡ്വാൻസ്ഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. JEE.ADV.AC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. മലേഷ്യയിൽ 16 താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായപരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഉഗാണ്ടയിലെ എബോള ബാധിത പ്രദേശങ്ങളിൽ മരുന്നുകൾ ഉൾപ്പെടെ അടിയന്തര സഹായങ്ങൾ എത്തിച്ച ഇന്ത്യയുടെ നടപടിയെ ആഫ്രിക്കൻ യൂണിയൻ ആരോഗ്യ ഏജൻസി സ്വാഗതം ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ നടപടിക്ക് അവർ നന്ദി അറിയിച്ചു. സ്വർണവില പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 14,320 രൂപയാണ് ഗ്രാമിന്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: നിടക്കാറ്റേ കൂടെ വാ, പീലിത്താനം കൊണ്ടുവാ.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ഇതുവരെ കേട്ടത് സംഗീതം സത്യൻ പരമേശ്വരൻ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ഡൽഹി ഡെഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സുപ്രീം കോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മു കശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയാണ് ജഡ്ജിമാരായി നിയമിച്ചത്. ഇതിനു പുറമെ മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയും ജഡ്ജിയായി നിയമിച്ചതായി കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗ്യസംഖ്യ 37. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ മാസം ഭേദഗതി കൊണ്ടുവന്നിരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിനനുസരിച്ച് കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ച് ഉന്നത പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ അവയെ പിന്തുടരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളി. പുതിയ അറിവുകളുടെ ജിജ്ഞാസ കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദ്യ നേടി മിടുക്കരാകുന്നതിനോടൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളാനും കഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ആശംസാ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഹരണപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കും. ആർത്തവ അവധി അനുവദിച്ചത് പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ വേറിട്ട കാഴ്ചയാവുകയാണ് കണ്ണൂർ ദേവത്തർകണ്ടി ഗവൺമെന്റ് LP സ്കൂൾ. പുതുതായി ചേർന്നവരെല്ലാം അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ഇത്തവണ പുതുതായി 1-ാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാലയത്തിൽ ചേർന്നത് 12 കുട്ടികളാണ്. 12 കുട്ടികളും അതിഥി

0: തൊഴിലാളികളുടെ മക്കളാണ് എന്നതാണ് പ്രത്യേകത. നേരത്തെ അഡ്മിഷൻ എടുത്തുവെങ്കിലും ഇന്ന് പ്രവേശനോത്സവത്തിൽ 12-ൽ 5 പേരാണ് സ്കൂളിലെത്തിയത്. 7 പേർ രക്ഷിതാക്കളോടൊപ്പം അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. തിരിച്ചു വരുന്നതോടെ സ്കൂളിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ആകെ സ്കൂളിൽ 62 കുട്ടികളാണ് പഠനം നടത്തുന്നത്. ഇതിൽ 45 പേരും അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. വർഷങ്ങളായി ഈ വിദ്യാലയത്തിൽ കൂടുതലും പഠിക്കുന്നത് മറ്റു നാടുകളിൽ നിന്ന് ഇവിടെ തൊഴിൽ അന്വേഷിച്ചെത്തിയവരുടെ മക്കളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്.
1: ഈ വർഷം 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2000 കുട്ടികൾക്ക് സി കെ കാസിം MLA സ്നേഹസമ്മാനങ്ങൾ നൽകി. MLA നടപ്പാക്കുന്ന പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കമെന്ന നിലയിലാണ് 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകിയത്. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ നാളെ തിരഞ്ഞെടുക്കും. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. LDFിൽ നിന്ന് CPIയിലെ മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJPയുടെ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ PM ഉഷ അടക്കം പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ ഭാഗമായി ക്യാമ്പസിൽ പൂർത്തിയാക്കിയ സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡാറ്റ സെന്ററും ഫോറിൻ ലാംഗ്വേജ് സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തവയിൽ പെടുന്നു. സർവകലാശാലയിലെ പുതിയ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിച്ചു. വയനാട് ദുരന്ത ബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യമുണ്ടാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. വീടുകൾ നൽകിയെന്ന് സാങ്കേതികമായി പറയുമ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുമെന്നും പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. നീറ്റ് NTA CBSE പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരമ്പരാഗത പേന പേപ്പർ രീതിയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ നടത്തുന്നതിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. LPG വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 42 രൂപ മുതൽ 53 രൂപ 50 പൈസയാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ നഗരങ്ങളിൽ വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ ചെലവ് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് വിലവർദ്ധന. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആഭ്യന്തര വകുപ്പ് നിർവഹിക്കും. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികളും ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികളെ ലഹരിക്കിരയാക്കുന്ന സംഘങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ സ്വീകരിക്കും.
1: മിൽമ പാലിന്റെ വില വർധന പ്രാബല്യത്തിൽ വന്നു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. തൈര് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിച്ചു. പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. മലേഷ്യയിൽ 16-ൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ വിലക്കുന്ന നിയമം നടപ്പാക്കാൻ നടപടി തുടങ്ങി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിയമമാണ് കൊണ്ടുവരുന്നത്. ഇത് പാലിക്കാത്ത കമ്പനികൾക്കെതിരെ പിഴ ചുമത്തുമെന്ന് മലേഷ്യൻ ഗവൺമെന്റ് അറിയിച്ചു. JEE അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. JEE.ADV.AC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. 2025-26 വർഷത്തിലെ സപ്ലൈകോയുടെ 2-ാം വിള നെല്ല് സംഭരണത്തിന് മാർച്ച് 31-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന കർഷകർക്ക് June 3 വരെ അപേക്ഷിക്കാം. സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷന് തീയതി നീട്ടിയത്.

രണ്ടാം വിള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത കർഷകർ സപ്ലൈകോ പോർട്ടൽ മുഖേന ജൂൺ 3 മുൻപ് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരന്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുനന്റെ ഹൃദയവും കരളും വൃക്കകളുമാണ് ദാനം ചെയ്തത്. ബൈക്കിൽ ട്രിപ്പൾ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അർജുനെ 2 ദിവസം മുൻപാണ് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഇന്ന് ലോക ക്ഷീരദിനം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക, ക്ഷീരമേഖലയിലെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. വനിതാ കർഷകരെ ആദരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക രക്ഷാകർത്തൃദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എൽ പി ജി വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. സുപ്രീംകോടതിയിൽ 5 പുതിയ ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം സ്റ്റേ ചെയ്യാനാവില്ലെന്നും ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകില്ലെന്നും ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ മിനിറ്റിലും ഉണ്ടാകുന്ന പുതിയ അറിവുകളെ പിന്തുടരുകയെന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലെ വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയ അറിവുകളിലേക്ക് കുട്ടികളിൽ ജിജ്ഞാസ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്ന് സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഇനിയും കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലെന്നും ആധുനികമായ സംഗതികളാണ് പഠിപ്പിക്കേണ്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി മാഫിയയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തബാധിതർക്ക് ടൌൺഷിപ്പിലെ വീടുകളിൽ താമസിക്കാൻ വേഗത്തിൽ സൌകര്യമുണ്ടാകുമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. ടൌൺഷിപ്പ് സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും ദാതാക്കളുടെയും കൂട്ടായ്മയായ ലിവർ ഫൌണ്ടേഷൻ കോഴിക്കോട് സംസ്ഥാന സംഘം സംഘടിപ്പിച്ചു. എം.കെ. രാഘവൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: തത്സമയ ഇഷ്ടഗാന പരിപാടി ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 2366174 2366176. STD കോഡ് 0495. ഒരു മൊബൈൽ നമ്പർ കൂടെയുണ്ട്: 9447444800. പുത്തൻ പ്രതീക്ഷകളുമായി അക്ഷരമുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി ഇടയക്കുന്നത്ത് നിന്നും സൽമ ജമാലുദ്ദീനാണ് ആദ്യ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നത്. സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത്.

ആരാമ്പ്രത്ത് നിന്നും മാധവൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തീർത്ഥയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി
1: തുടരും എന്ന ചിത്രത്തിന് വേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി, ജേക്സ് ബിജോയ് ഈണം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു മാത്തറയിൽ നിന്നും രമാ രാധാകൃഷ്ണൻ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ചെറുവണ്ണൂരിൽ നിന്നും നളിനാക്ഷന്റെ ഇഷ്ടഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി മരം എന്ന ചിത്രത്തിനു വേണ്ടി ഐരൂർ സദാശിവൻ പാടിയത്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു കൂട്ടാലിടയിൽ നിന്നും ശാന്ത നാരായണൻ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കുറ്റിക്കാട്ടൂരിൽ നിന്നും ബിന്ദുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. അന്നൊരിക്കൽ എന്ന ചിത്രത്തിനു വേണ്ടി പ്രതിഭ പാടിയത്.

ഗാനോത്സവത്തിൽ ഇനി വെള്ളിയൂരിൽ നിന്നും ചന്ദ്രിക ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചമയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ചുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു പൊറ്റമല്ലിൽ നിന്നും ദേവിക.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു പൊട്ടപ്പുറത്തു നിന്നും പ്രകാശൻ. പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

മങ്ങാട് നിന്നും ഒ ടി സുരേന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി.

മങ്ങാട് നിന്നും ഒ ടി സുരേന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: Tarak Jewelry, Golden Diamonds, Ramanatukara and Farooq.
1: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ലീല. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലും ചിത്രയും പാടിയ ഗാനമാണ്

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം പൂർണ്ണമാകുന്നു.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. ഡൽഹി റിലേ.

0: Announcing the results, IIT Roorkee said, out of a total of 1,79,694 candidates who appeared for the exam on the 17th of last month, 56,880 candidates have qualified, including 10,107 females. Shubham Kumar from the IIT Delhi zone secured the first rank. On to sports, in the 22nd Asian Under-20 Athletics Championships, India delivered a historic campaign, finishing second in the standings with 19 medals comprising 10 gold, 5 silver and 4 bronze in Hong Kong. The runner-up finish marked India's best ever performance at the Continental Track and Field Championships outside home soil. A total of 48 Indian athletes, 30 men and 18 women competed in the tournament, held from the 28th to the 31st of last month. The championships are serving as a qualifying event for the World Under-20 Athletics Championships, scheduled to be held at Oregon in the United States in August. Prime Minister Narendra Modi has congratulated the Indian contingent of Asian Under-20 Athletics Championships on winning 19 medals. In a social media post, Mr. Modi said this outstanding performance reflects the determination and excellence of India's young athletes. In the Under-17 Asian Wrestling Championships, India's women grapplers delivered a strong performance, winning a total of 10 medals, including 2 gold, 3 silver and 5 bronze at Da Nang in Vietnam. Leading the charge, Deeksha in the 43-kilogram category and Garima in 73-kilogram category clinched gold medals. The Intermeteorological Department, IMD, has forecast heavy rainfall over Gujarat, Kerala, Mahe, Lakshadweep, Nagaland, Manipur, Tripura, Odisha, Karnataka, Tamil Nadu, Puducherry and West Madhya Pradesh today. The Met Department has predicted thunderstorms and lightning over Delhi, Haryana, Chandigarh, Himachal Pradesh, Bihar, Jharkhand, Uttar Pradesh, Uttarakhand and West Rajasthan till tomorrow. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi and Myanmar President U May Aung Hlaing hold bilateral talks in New Delhi. India-Oman Comprehensive Economic Partnership Agreement comes into force, gives Indian exporters duty-free market access in Oman to 98% of tariff lines. West Bengal Chief Minister Shubhendu Adhikari expands cabinet with induction of 35 new ministers. Gross GST collection rises to over 1,94,000 crore rupees in May. PM Swanidhi scheme completes 6 years. Prime Minister Narendra Modi says scheme opened new growth opportunities for street vendors. And India ends impressive campaign at Asian Under-20 Athletics Championships with 19 medals, including 10 gold in Hong Kong. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: മൂന്ന് സംഭവങ്ങളിലെ നാലു മരണങ്ങൾക്കിടയിൽ അകപ്പെട്ടുപോയ കുറെ മനുഷ്യർ. സിഡ്രിഗേലോഗ് എന്ന സ്ത്രീലമ്പടന്റെ വീട്ടിൽ ജോലിക്കെത്തിയ ഡോണിയ എന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ സിഡ്രിഗേലോഗ് കൊന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടി ഡോണിയയുടെ ആങ്ങള പട്ടണത്തിൽ നിയമം പഠിക്കാൻ പോയ റസ്കോൾനിക്കോവ് വർഗസമരത്തിന്റെ ആവേശം തിളച്ച് കൊള്ളപ്പലിശക്കാരി അലിയോവിനെ കൊലപ്പെടുത്തിയെങ്കിലും അത് നാട്ടുകാരറിഞ്ഞിട്ടില്ല. വീട്ടുചെലവിന് ശരീരം വിൽക്കുന്ന സോണിയ എന്ന പെൺകുട്ടിയുടെ അച്ഛൻ ജോലി നഷ്ടപ്പെട്ട മർമലഡോവ് കുതിരവണ്ടിക്കടിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ കൊലപാതക ശേഷം നിക്കോവ് വിഭ്രാന്തിയുടെ കയത്തിൽ കറങ്ങുകയാണ്. മരിച്ച ഭാര്യയുടെ പ്രേതം 3 തവണ തേടിയെത്തിയ പരിഭ്രാന്തിയിലാണ് സിഡ്രിഗേലോഗ്. മരണാനന്തര കർമ്മങ്ങൾ നടക്കാനിരിക്കുന്ന മർമലഡോവിന്റെ വീട്ടിൽ ആരൊക്കെയാണോ വരാൻ പോകുന്നത്? കുറ്റം തന്നെ ശിക്ഷയുടെ തീക്കുണ്ടങ്ങൾ ഒരുക്കുന്നുവോ?

0: സുറ്റുകേലോഗിന്റെ ബന്ധു ധനികനായ ലൂഷിൻ നിക്കോവിന്റെ അപമാനിക്കപ്പെട്ട പെങ്ങൾ ഡോണിയെ വിവാഹം ചെയ്യാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിൻ വിപ്ലവം പേറുന്ന നിക്കോവുമായി തെറ്റിക്കഴിഞ്ഞു. നിക്കോവും അമ്മയും പെങ്ങൾ ഡോണിയെയും ഭാവിവരൻ ലൂഷിനും നിക്കോവിന്റെ കൂട്ടുകാരൻ ട്രസുമഹീനും തമ്മിൽ കണ്ടുമുട്ടാൻ പോവുകയാണിന്ന്. അടി പൊട്ടുമോ? ഔദാര്യങ്ങൾക്ക് മേൽ മംഗല്യം പണിയാനാകുമോ? നിക്കോവും കൂട്ടുകാരൻ ട്രസുമഹീനും തമ്മിൽ സംസാരിച്ച ശേഷം അവർ അമ്മയും പെങ്ങളും ഭാവിവരൻ ലൂഷിനും സന്ധിക്കുന്നിടത്തേക്ക് പോകുന്നു.
1: ഓ, ട്രസുമഹീൻ.
2: അതെ, എനിക്കങ്ങോട്ട് കടന്നു വരാമോ?
1: അതിനെന്താ വരാം?
2: അല്ല, ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത് ആരാ?
1: ഓ, അതോ സിഡ്രിഗേലോവ്, ഒരു പണക്കാരൻ.
2: ഓ,
1: എന്റെ അനിയത്തി ഡോണിയെ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമ. ആ വീട്ടിൽ വെച്ചാണ് അവൾ അപമാനിക്കപ്പെട്ടത്. അവൾക്ക് നേരെയുള്ള അയാളുടെ പീഡന നിമിത്തം അയാളുടെ ഭാര്യ എന്റെ അനിയത്തി അവിടെ നിന്നും പുറത്താക്കി. സത്യം പറഞ്ഞപ്പോ അവർ ഡോണിയോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചു. ആ മനുഷ്യനെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ അയാൾ ചാടി പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നു.
2: അപ്പോ എന്തോ ഉദ്ദേശം കാണും.
1: അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്റെ ചങ്ങാരി, എന്റെ വിചാരം തന്നെയാണ് നിനക്കും.
2: എന്ത് വില കൊടുത്തും ആ ആഭാസനിൽ നിന്ന് അവളെ രക്ഷിക്കണം.
1: എനിക്ക് ഭ്രാന്താണെന്ന് കുറച്ചു മുമ്പ് ഞാൻ വിചാരിച്ചു. കുറച്ചു ദിവസമായി സംഭവിക്കുന്നതെല്ലാം സ്വപ്നമാണോ?
2: റസ്കോൾനിക്കോ, നിന്റെ മനസ്സാകെ വീണ്ടും തകടം മറിഞ്ഞിരിക്കുകയാണല്ലോ. നീ കാണുന്നതൊന്നും നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലേ? എടാ, ഇങ്ങോട്ട് നോക്ക്, എവിടേക്കുള്ള പുറപ്പാടിലാണ് നീ?
1: അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്, അവരെ കാണാൻ. പിന്നെ നീ ഇവിടെ വാ.
2: ശരി, ഞാനും വരാം.

0: അല്ല, എല്ലാവരും ഉണ്ടല്ലോ, അമ്മ, സഹോദരി, ലൂഷൻ. യാത്രയൊക്കെ സുഖമായിരുന്നു?
1: ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല.
2: ഞാൻ ചെറുപ്പവും ആരോഗ്യമുള്ളവളാ, അതുകൊണ്ട് ക്ഷീണമില്ല.
0: ലൂഷൻ, ഇതെന്റെ സുഹൃത്ത് റസുമീൻ.
3: ഓ, ഹലോ. ഹലോ.
0: മാർഫ പെട്രോവന മരിച്ചുപോയി. സിഡ്രിഗൈലോഗിന്റെ ഭാര്യ, നിങ്ങൾ ആ വിവരം അറിഞ്ഞോ?
3: അറിഞ്ഞു. സിഡ്രിഗൈലോ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അതും വ്യക്തമായിട്ടറിയാം.
1: ഇവിടേക്കോ? ഇവിടെയും മോളെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലേ ആ കാലമാടൻ?
4: നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കുന്ന എന്തിനു ഡോണിയ?
1: ഞാൻ അയാളെ ആകെ രണ്ട് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഭയങ്കരനാണ് അയാൾ, ഭയങ്കരൻ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയാ, ഉറപ്പാ.
3: എനിക്ക് ജോലി സംബന്ധമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സംസാരത്തിന് പ്രതിബന്ധമാകുന്നില്ല.
2: അല്ല, ഒരു നിമിഷം നിൽക്കൂ. ഇന്ന് വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാന്ന് ഏറ്റിരുന്നതല്ലേ? അതിനു പുറമെ നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് എന്തോ വിശദീകരണവും വേണോന്ന് എഴുതിയിരുന്നല്ലോ.
3: ശരിയാണ്, നിന്നോടും അമ്മയോടും ചില സുപ്രധാന

0: സമാനമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ നിന്റെ സഹോദരന് സ്വിഡ്രിഗേലോവിന്റെ നിർദ്ദേശങ്ങൾ എന്റെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ.
1: നിങ്ങളുടെ സന്ദർശന വേളയിൽ എന്റെ സഹോദരൻ സന്നിഹിതനാകരുതെന്ന നിങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ചത് ഞാനാ.
0: അതെന്ത് തന്നെയായാലും എത്ര നന്മ നിറഞ്ഞവർക്കും ചില അധിക്ഷേപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുകയില്ല. എത്ര സന്മനസ്സുള്ള വാക്കുകൾ കൊണ്ടും മറയ്ക്കാനാവില്ല കഠിനമായ അപമാനത്തെ. എല്ലാത്തിനും ചില അതിർവരമ്പുകളൊക്കെ ഉണ്ട്.
1: എന്ത് തീരുമാനിച്ചു?
0: നിങ്ങൾക്ക് എന്നോട് മമതയുണ്ടെങ്കിൽ ഈ പ്രശ്നം എത്ര ഗുരുതരമായാലും ഇന്ന് തന്നെ പരിഹരിക്കണം. ആരെങ്കിലും ഒരാൾ, ഞാനോ നിന്റെ സഹോദരനോ, ആരെ വേണം നിനക്ക്?
1: എന്റെ സഹോദരനാണോ അതോ നിങ്ങളാണോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. എന്റെ ചേട്ടനാണ് കുറ്റക്കാരനെങ്കിൽ അദ്ദേഹം നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവർത്തിക്കുന്നു.
0: ഓ, നീ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. എന്നെയും അവിവേകിയായ ഒരു ചെറുപ്പക്കാരനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കരുത്.
1: നമ്മൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ പറ്റി ലൂഷ്യൻ നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോ എന്താണ് നിങ്ങളുടെ ഉപാധി?
0: ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിന്നെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരോടൊപ്പം നിന്റെ കുടുംബത്തിലെ ചിലരെ എനിക്ക് വെറുക്കാനും കഴിയും. നിന്നെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ആനന്ദകരമാണെങ്കിലും അതിന്റെ പേരിൽ അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കുവാൻ എനിക്ക് വയ്യ.
1: വിവേകശാലിയും ഉദാരമനസ്കനുമായിട്ടാണ് ഞാൻ നിങ്ങളെ എന്നെ നോക്കി കണ്ടിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ ഭാവി വധുവല്ലേ?
0: അതെ, നീയാണ് നിഷ്പക്ഷമായ വിധി പറയേണ്ടത്. അതെ, ആരെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം?
1: എന്റെ തീരുമാനം ചേട്ടനും നിങ്ങൾക്കും ഒരുപോലെ ആശ്ചര്യകരമായിരിക്കും. നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചേട്ടനോട് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല.
0: പിന്നെന്തിനാ വിളിച്ചു വരുത്തിയത്?
1: നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരസ്പരം ഒത്തുതീർപ്പിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും. അത് നിങ്ങളാകാം, ചേട്ടനാകാം. നിങ്ങളിരുവരുടെയും ചുമലിലാണ് ഇപ്പോൾ ഈ പ്രശ്നം.
0: ഓഹോ, നീ ബുദ്ധിമതിയാണ്. നിന്റെ വാക്കുകൾ വല്ലാതെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്നെ രണ്ടാം കിടക്കാരനായി നീ ചിത്രീകരിക്കുകയാണ്. നിന്റെ സഹോദരൻ എവിടെ? ഈ ഞാൻ എവിടെ?
1: നിങ്ങൾ നിസ്സാരനൊന്നും അല്ല, തന്ത്രശാലിയ.
0: എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തെ താരതമ്യം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലെ സർവസ്വവുമായിട്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ വില വയ്ക്കുന്നില്ല എന്നാണ് ആരോപണം.
1: നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ?
0: നിന്റെ ഭാവി ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, അത് സഹോദര സ്നേഹത്തെ മറികടക്കുന്നതായിരിക്കണം. എന്നാലും എന്നെയും നിന്റെ സഹോദരനെയും ഒരു നുഖത്തിൽ കെട്ടേണ്ടിയിരുന്നില്ല. എനിക്കൊരു അന്തസ്സൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ സത്യസ്ഥിതി തുറന്നു പറഞ്ഞതിന് എനിക്ക് കിട്ടിയ ആക്ഷേപം ചെറുതൊന്നുമല്ല.
1: ആക്ഷേപത്തിന് തക്കതായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അത് കേക്കേണ്ടി വന്നത്. നന്നായി.
0: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
2: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷ്യൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
0: പക്ഷേ വഴക്കിന് വന്നു.
2: ലൂഷ്യൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷ്യൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.

ശിക്ഷയും തുടർനാടകം 34-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ പാടിയ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. മ്യാൻമർ പ്രസിഡന്റ് യുമിൻ ഓങ് ലിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള

സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വെള്ളിയാഴ്ച വിധി പറയും. CMRLനെതിരായ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായി സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. വെള്ളിമാട് കുന്നിൽ നിന്നും ഷീന, നിഷ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ആദ്യം പ്രേം പൂജാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ബാലുശ്ശേരിയിൽ നിന്നും മുകുന്ദൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദർ ഈണം നൽകി, ശ്രേയ ഘോഷാൽ, നവീൻ നായർ, ശബരി എന്നിവർ പാടിയത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മുത്തമ്പലത്ത് നിന്നും അനൂപ്, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, MG രാധാകൃഷ്ണൻ ഈണം നൽകി, MG ശ്രീകുമാർ പാടിയത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഇനി രാജാ ഹിന്ദുസ്ഥാനി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കുറ്റിക്കാട്ടൂരിൽ നിന്നും രമണി.

യുവ ചോയ്സിൽ ഇനി കായണ്ണ ബസാറിൽ നിന്നും രമ്യ രാജു, സുധാ സുരേഷ്, രജനി, രമ്യ രജീഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്.

യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇനി കൂലി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു പൈമ്പ്രയിൽ നിന്നും നിധിൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേവായൂരിൽ നിന്നും അനീഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ജയിലർ എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്ര പാടിയത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കക്കോടിയിൽ നിന്നും വൈഷ്ണവി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. നിറം എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല എഴുതി, വിദ്യാസാഗരീണം നൽകി യേശുദാസ് പാടിയത്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അത്തോളിയിൽ നിന്നും ഹസീനയുടെ ഇഷ്ടഗാനം കേൾക്കാം. ബീസ്റ്റ് എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദറും ജോണി ടഗാന്തിയും പാടിയത്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ യുവ ചോയ്സ് പൂർണ്ണമാകുന്നു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
0: FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർദ്ധനവ്. കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 194,000 കോടി രൂപ കടന്നു. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലിസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും മനുഷ്യരെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസമെന്ന് മന്ത്രി കെ തുളസി. തിരുവനന്തപുരത്ത് കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില

വിലയിൽ വർദ്ധന. 42 രൂപ മുതൽ 53 രൂപ 50 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ രണ്ടാം സ്ഥാനം നേടി. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ന് ലോക ക്ഷീരദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഞാറ്റുവേലയിൽ. പോഷകാഹാരം എന്ന നിലയിൽ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. സമീകൃത ആഹാരം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനും ക്ഷീരവൃത്തി ആസ്വാദ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ June 1 ലോക ക്ഷീരദിനമായി ആചരിച്ചു വരുന്നത്. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം. ക്ഷീരദിനത്തിന്റെ പ്രസക്തി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് ഈ മേഖലയിലെ അനുബന്ധ സ്ഥാപനങ്ങളായ മിൽമ, ക്ഷീരസംഘങ്ങൾ, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ്, കേരള ഫീഡ്സ്, ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആചരിക്കുകയുണ്ടായി. നമുക്കിന്നാദ്യം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ക്ഷീരദിന സന്ദേശത്തോടെ ആരംഭിക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ ലോകമെമ്പാടും ക്ഷീരദിനം ആഘോഷിച്ചു വരുന്നു. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ലോക ക്ഷീരദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം. ഒരു കാലത്ത് അബലകളായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന വനിതകൾ ഇന്ന് ഓരോ മേഖലകളിലും മുന്നേറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റ് പല മേഖലകളിലേതും പോലെ ക്ഷീരമേഖലയിലെ വനിതകളുടെ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഭക്ഷ്യവസ്തുവായി മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പാലിന്റെ പ്രസക്തി. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ പ്രസക്തമാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സംഭാവന നൽകുന്ന മേഖലയാണിത്. വീടിനോട് ചേർന്ന ചായ്പിൽ 2 പശുക്കളെയെങ്കിലും വളർത്തുവാൻ സാധിച്ചാൽ ഒരു ശരാശരി കുടുംബത്തിന് അന്നുള്ള അന്നത്തിന് അത് വക നൽകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എളുപ്പം ആശ്രയിക്കാവുന്ന മേഖലയും ഇതുതന്നെയാണ്. ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെയും വനിതകളെയും ആകർഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലേക്കായി ധാരാളം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഉൽപാദനത്തിലും ഉപഭോഗത്തിലും നിലനിൽക്കുന്ന അന്തരം പരിഹരിച്ച് സംസ്ഥാനത്തിനാവശ്യമായ പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ക്ഷീര കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പാൽ ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പാലിൻ്റെ ഗുണനിലവാരവും ഉറപ്പാക്കേണ്ടതുണ്ട്. പാലിനെ പോലെ അതീവ പോഷക മൂല്യമുള്ളവയാണ് വൈവിധ്യമാർന്ന പാലുൽപ്പന്നങ്ങളും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ശാരീരിക ബൗദ്ധിക വികാസത്തിന് മികച്ചവയാണ് പാലുൽപ്പന്നങ്ങൾ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹം പാലിലേക്കും പാലുൽപ്പന്നങ്ങളിലേക്കും മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശു വളർത്തലിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമൂഹത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ മേഖല നൽകുന്ന സംഭാവന ചെറുതല്ല. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ പാൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ക്ഷീര കർഷകരെക്കുറിച്ചും പാൽ ചെലുത്തുന്ന കാമധേനുക്കളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഈ ലോക ക്ഷീരദിനത്തിൽ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം വനിതാ ക്ഷീര കർഷകരുടെ പരിശ്രമത്തെ.
0: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നടത്തിയ ക്ഷീരദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക ക്ഷീരദിനം സംസ്ഥാനത്ത് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകളിലേക്ക്.
2: പശുവിനെ വളർത്തുന്നതിന്റെ ഒരു പ്രയാസവും അതിന്റെ വിഷമവും അതിന്റെ ദുഃഖവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലെ ക്ഷീരവകുപ്പിന്റെ മന്ത്രി അമ്മ തന്നെയായിരുന്നു.

പിന്നെ എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. കറക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വന്നിരുന്നത്. അമ്മയെ സഹായിക്കാം. ഞാൻ തൊഴുത്ത് കഴുകിയിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ടുണ്ട്. വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോലെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പാൽ വാങ്ങിക്കാൻ വന്നവർക്ക് പാൽ അളന്നു കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ സ്വകാര്യ സമ്പാദ്യമായിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം സ്ത്രീകളാണ് ഇതിനകത്ത് ഭൂരിഭാഗം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ യു എൻ്റെ ഏറ്റവും നല്ല സ്ലോഗനാണ് സെലിബ്രേറ്റിംഗ് ദ വിമൻ ഫാർമേഴ്സ്. അതിന് നമുക്ക് വലിയ പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു 70 ലക്ഷമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, 86 ലക്ഷമാണ് നമ്മുടെ റിക്വയർമെന്റ്. നമ്മൾ പുറത്തുനിന്ന് വരികയാണ് പാല്. സത്യത്തിൽ എനിക്ക് ഈ വകുപ്പ് ഭയങ്കര നോട്ടമുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വകുപ്പാണ്. അത് നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് എന്താ, 70 ലക്ഷം ലിറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് വേണം, 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപ്പാദനം കേരളത്തിൽ വർദ്ധിക്കണം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്കുകാരിയാണ്.

0: നമുക്കൊരു ടാർഗറ്റ് എന്താ, 70 ലക്ഷം ലിറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു 3 വർഷത്തേക്ക് ഒരു ടാർഗറ്റ് ചെയ്യണം, 100 ലക്ഷം ലിറ്റർ, 1 കോടി ലിറ്റർ നമുക്ക് പാൽ ഉൽപ്പാദനം കേരളത്തിൽ വർദ്ധിക്കണം. നിങ്ങളത് ചെയ്തു തന്നാൽ ഞാനൊരു വാക്കുകാരിയാണ്, ഇതൊന്നും പുറത്തേക്ക് കയറ്റി അയക്കണ്ട. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പാലിന്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു തരാം, ഫുൾ സപ്പോർട്ട് ചെയ്തു തരാം. അപ്പോൾ ഈ പാലിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇത് അവർക്കും കിട്ടും, തൊഴിലാളികൾക്കും കിട്ടും. നമ്മുടെ സൊസൈറ്റികളാണ് ഇത് ചെയ്യുന്നത്. 3500 സൊസൈറ്റികൾ കേരളത്തിലുണ്ട്. മിൽമ വലിയ പങ്ക്, കേരളത്തിലെ ക്ഷീരോത്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് മിൽമ, നമുക്ക് മറക്കാൻ പറ്റില്ല. കൂടുതൽ ആളുകളെ സൊസൈറ്റികളുടെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നിരവധി പദ്ധതികൾ സൊസൈറ്റികൾക്ക് നമ്മൾ നല്ല ബാക്കപ്പ് തരാം. ഈ മേഖലയിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കണം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ നാമമാത്ര കർഷകരായ ഏറ്റവും പാവപ്പെട്ടവരായ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരുടെ മേഖലയാണ്. അവിടെ നമുക്ക് വലിയ മാറ്റം നമുക്കുണ്ടാകണം. അവരെ അവരെ അഭിമാനത്തോടുകൂടി, ഞാനൊരു ക്ഷീര കർഷകയാണ് എന്ന അഭിമാനത്തോടുകൂടി അവർ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കണം.
1: പരിശുദ്ധമായ പാൽ ചുരത്തുന്ന പശുക്കൾ ക്ഷീരകർഷകന്റെ അത്താണിയാണ്. ലോക ക്ഷീരദിനത്തിൽ ഉരുക്കളെയും അവയെ പരിപാലിക്കുന്ന ക്ഷീരകർഷകരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ജീവനോപാധി എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധത കൂടി ഏറ്റെടുത്താണ് ഓരോ ക്ഷീരകർഷകനും ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. സങ്കരയിനം പശുക്കളെ പരിപാലിച്ച് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തിരുപുറം പഞ്ചായത്തിലെ ഉഷസിൽ താമസിക്കുന്ന ശ്രീ വിജയകുമാറിന്റെ വീട്ടിലേക്കാണ് ഈ ക്ഷീരദിനത്തിൽ ഞാറ്റുവേല എത്തിയത്.
2: വർഷങ്ങളായി പശു വളർത്തൽ ഉപജീവനമായിട്ട് നടത്തി വരികയാണ്. വളരെ സന്തോഷകരമായും അഭിമാനത്തോടുകൂടെയും ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതായത് പരമ്പരാഗതമായിട്ട് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ഞങ്ങൾ പശു വളർത്തൽ ചെയ്തു വരികയാണ്. ഉള്ളിലൊരിതുണ്ട്, കണ്ടും കേട്ടും അനുഭവിച്ചും വന്നതിൻ്റെ ഒരിതുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ച് എണ്ണമാണ് പശു വളർത്തിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ സമയത്തോടുകൂടെ എനിക്കുണ്ടായിരുന്ന ഒരു തൊഴിൽ ഇല്ലാതെ പോയി. അതിനുശേഷമാണ് പശു വളർത്തൽ കുറച്ചുകൂടെ വിപുലമാക്കാമെന്ന് പ്ലാൻ ഇട്ടത്. അപ്പോൾ കൂടുതൽ സമയം അതിൽ പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഏകദേശം 12 പശുക്കളുണ്ട്. കുറച്ച് കറവ പശുക്കളുണ്ട്, പ്രസവിക്കാറായ പശുക്കളുണ്ട്, കന്നുകുട്ടികളും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 100 ലിറ്ററിന് മുകളിൽ പാല് ദിവസം സൊസൈറ്റിക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 4 മണിക്ക് ജോലി ആരംഭിക്കും. ചാണകം മാറ്റുക, കുളിപ്പിക്കുക, കറവ, പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക. ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് ഞാനും വൈഫും കൂടെയാണ് ചെയ്യുന്നത്. കറവ യന്ത്രം ഉണ്ട്. ഒരു പ്രാവശ്യം 2 പശുക്കളെ കറക്കുന്ന തരത്തിലുള്ള യന്ത്ര സംവിധാനമാണ്. ഒരു 1/2 മണിക്കൂറിൽ പശുക്കളുടെ കറന്ന് തീരും. പിന്നെ ആഹാരം കൊടുക്കാനും മറ്റു കാര്യത്തിനെല്ലാം കൂടെ ബാക്കി സമയം 1.5 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ റെസ്റ്റാണ്. വീണ്ടും 2 മണിക്ക് ആരംഭിക്കും, 2 മണി മുതൽ 4 മണി വരെ. ഇതിൽ കൃത്യനിഷ്ഠ, നമ്മൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ലാഘവത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പശു വളർത്തലിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ പാല് വിപണനം ചെയ്യുന്നത് പോലെ തന്നെ ചാണകത്തിനും നല്ല ഡിമാൻഡാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നവർ വന്ന് അവരിവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്തു തരും, അതിനുള്ള കാശും നമുക്ക് തരും. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടില്ല. മനസ്സിൻ്റെ ഒരു സംതൃപ്തിയാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനസ്സ് വച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും നമുക്ക് സംതൃപ്തിയും കിട്ടുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വന്ന് ചെയ്യാം, പക്ഷേ അത് പഠിച്ച് ചെയ്യണം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: FM പ്രധാന വാർത്തകൾ. സാക്ഷരതാ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്തുനിന്നുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ദുരന്ത സാധ്യത പരിഗണിച്ച് വയനാട് ജില്ലയിൽ കൂടുതൽ മഴമാപിനികൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8.46 ബില്യൺ US ഡോളറിലെത്തി. രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധമന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. വിയറ്റ്നാമിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവുമടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം.

0: ഡോസ് ദ സ്റ്റീൽ ഡോസ്
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോസ് ദ സ്റ്റീൽ ഡോസ്.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: അനുപമ ദേശ്പാണ്ഡെയും സംഘവും പാടിയ ഗാനം സൈലാബ് എന്ന ചിത്രത്തിൽ നിന്നും.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ആശാ ഭോസ്ലെ, ജോളി മുഖർജി എന്നിവർ പാടിയ ഗാനം കേൾക്കാം, ദ്രോഹി എന്ന ചിത്രത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: കുമാർ സാനു, സാധന സർഗം എന്നിവർ പാടിയ ഗാനം.

0: എഫും പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചത് മികച്ച നേട്ടങ്ങളാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർളേക്കർ. പ്രധാനമന്ത്രി ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. നീറ്റ് യുജി പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്തുരീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിവാഹമോചനം അനുവദിക്കാൻ ലോക അദാലത്തുകൾക്കോ ജില്ലാ നിയമ സേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8.46 ബില്യൺ US ഡോളറിലെത്തി. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം കേൾക്കാം. പൈതൃകം എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയത്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ചിത്രപാടിയ ഗാനം കേൾക്കാം, ഭൂമി ഗീതം എന്ന ചിത്രത്തിൽ നിന്നും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് MG രാധാകൃഷ്ണൻ ഇനം നൽകി. MG ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനം കേൾക്കാം, ദേവാസുരം എന്ന ചിത്രത്തിൽ നിന്നും.

0: The Real FM 103.6.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഗാനകേളിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനമാണ് യേശുദാസ് പാടിയത്. രചന, സംഗീതം ശ്രീകുമാരൻ തമ്പി.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL-നെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച.

0: നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ധാരണയായി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക സമർപ്പിച്ചതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം.
1: കേരള സ്പെഷ്യാലിറ്റി
0: എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലാണെന്നും സംസ്ഥാനത്ത് നിന്നുമുള്ള നഴ്സുമാരുടെ സേവനങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി IIM കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. 33 യുവപ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററായി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് ജവഹർ സഹകരണ ഭവനിൽ ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ദിശ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. PM ആവാസ് യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കൃത്യമായ നിർവഹണം നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ ഫെൻസിംഗ് വിവരങ്ങൾ നൽകുന്നതിന് പോർട്ടൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തൃശൂർ ആതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളിയിലെ കാട്ടാന ശല്യം ഒഴിവാക്കുന്നതിന് ട്രെഞ്ചിംഗ് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
3: ഇതിന്റെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ 3 tier ആയിട്ട് തന്നെ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ലെയർ ഓഫ് ഡിഫൻസ്, രണ്ടാമത് ഓവർ ഹാങ്ങിങ്, മൂന്നാമത് സോളാർ ഫെൻസ്, എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. അതല്ല ചില സ്ഥലങ്ങളിൽ ട്രെഞ്ച് ചെയ്യാന്നുള്ളത്.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ നാളെ മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനം സ്വന്തമാക്കി. 30 പുരുഷന്മാരും 18 വനിതകളുമടക്കം 48 ഇന്ത്യൻ അത്ലറ്റുകളാണ് കഴിഞ്ഞ മാസം 28 മുതൽ 31 വരെ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില പ്രാബല്യത്തിൽ ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ

ആഗോള ഊർജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് HS കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്കൂൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 508 പോയിന്റ് ഇടിഞ്ഞ് 74,267, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 23,383 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,14,560 ഗ്രാമിന് 14,320 ഇന്നത്തെ വില. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം ജൂലൈ 27 മാറ്റി. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് ബാങ്കിംഗ് മേഖല പങ്കാളിയാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ബാങ്കിംഗ് മേഖല മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ തൃശൂർ ജില്ലാ പ്രാണിജന്യ രോഗനിയന്ത്രണ യൂണിറ്റ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. തൃശൂർ MB ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനം അനുവദിച്ചത്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP താക്കോൽ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്റർ ആക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ U20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടരുന്നു. ഇനി ബിജു തിരുമല രചിച്ച് ഇളയരാജ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ജാക്ക് പോട്ട് എന്ന ചിത്രത്തിൽ നിന്നും.

0: ഗാനകേളി.
1: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കേരളം ഏറെ മുന്നിലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാലുൽപാദനം 1 കോടി ലിറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ലോക ക്ഷീരദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. CMRL നെതിരെയുള്ള ED നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന ആനകളെ ഉൾക്കാട്ടിലേക്ക് തിരിച്ചയക്കാൻ 100 അംഗങ്ങൾ ഉൾപ്പെട്ട കർമ്മസേന രൂപീകരിക്കും. വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ കീഴിലുള്ള ഭൂതത്താൻകെട്ട് ബാരേജിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ചൊവ്വാഴ്ച മുതൽ ബാരേജിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി ഉയർത്തും. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് അപകടം. അപകടം നടന്നത് കുട്ടികൾ പഠിക്കുന്ന കെട്ടിടത്തിൽ അല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സംഭവത്തിൽ മന്ത്രി റിപ്പോർട്ട് തേടി. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്ത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കുസേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വലിയ അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. 2-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസും ചർച്ചയ്ക്ക് സംയുക്തമായി നേതൃത്വം നൽകി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ ഇത് കൂടുതലും രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: In the coming years, we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors.
0: ഇന്ത്യയും ഓസ്ട്രേലിയയും പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചതായും സമുദ്രമേഖലയിൽ ഇരുപക്ഷവും ഒരുമിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തികം, പ്രതിരോധം, അതിർത്തി സുരക്ഷ, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. നിക്ഷേപം, ആരോഗ്യം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തന്ത്രപ്രധാനമായ കലാ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനും ചർച്ചയിൽ ധാരണയായി. രാജ്യത്തെ മൊത്തം വരുമാനത്തിൽ 3.2% വർദ്ധനവ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം മെച്ചപ്പെട്ടതും ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം തുടർച്ചയായി വർദ്ധിച്ചതുമാണ് നേട്ടത്തിന് കാരണമായത്. ഇതോടെ കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 194,000 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 188,000 കോടി രൂപയായിരുന്നു. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബചാവോ അഭിയാന് തുടക്കമായി. മധ്യപ്രദേശിലെ റാംസിയ ഗ്രാമത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ 1 മാസം നീളുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാലകളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും ജനപ്രതിനിധികളും ക്യാമ്പയിനിൽ പങ്കാളികളാകും. മണ്ണുപരിശോധന, ജൈവകൃഷി, ജലസംരക്ഷണം എന്നിവയ്ക്കൊപ്പം വ്യാജ

0: വിത്തുകളും വളങ്ങളും തിരിച്ചറിയാനുള്ള വിവരങ്ങളും കർഷകർക്ക് നൽകും. വിവാഹമോചനം അനുവദിക്കാൻ ലോകദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണാവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. അദാലത്തുകൾക്ക് പരസ്പര ഒത്തുതീർപ്പുകൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉന്നാവോയിൽ അതോറിറ്റിക്ക് മുന്നിലുണ്ടായ ഒത്തുതീർപ്പ് വിവാഹമോചനമായി കണക്കാക്കി ഭർത്താവ് പുനർവിവാഹം ചെയ്തതിനെതിരെ ഒരു സ്ത്രീ നൽകിയ ഹർജിയിലാണ് ഈ നിർണായക ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോങ്കോങ്ങിൽ നടന്ന 22-ാമത് ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവും അടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2-ാം സ്ഥാനം നേടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കായിക താരങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും മികവിന്റെയും പ്രതിഫലനമാണ് ഈ മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാമിൽ നടക്കുന്ന U17 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും അടക്കം 10 മെഡലുകൾ നേടി ഇന്ത്യൻ വനിതാ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 43 കിലോഗ്രാം വിഭാഗത്തിൽ ദീക്ഷയും 73 കിലോയിൽ ഗരിമയും ഇന്ത്യയ്ക്കായി സ്വർണം നേടി. നിഖിത, അന്തര, താനിയ എന്നിവർ വെള്ളി മെഡലുകളും പലക്, അനാമിക, അക്ഷര, സാക്ഷി, മാന്യ എന്നിവർ വെങ്കലവും നേടി. ജലഗവേഷണ വികസനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ശില്പശാല കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ നിരീക്ഷണം, മാനേജ്മെന്റ് എന്നിവയ്ക്കായി ഉപഗ്രഹ അധിഷ്ഠിത ആപ്ലിക്കേഷനുകളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ജലശക്തിയും ISROയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ജലക്ഷാമത്തിനുള്ള പരിഹാര ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം 2040 സാക്ഷാത്കരിക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും സംയോജനം അനിവാര്യമാണെന്നും ശ്രീ പാട്ടീൽ പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളരെ വേഗത്തിൽ വളരുകയാണെന്നും നിലവിലത് $9 ബില്യൺ ആണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. കുടിവെള്ളം, കാലാവസ്ഥാ പ്രതിരോധ ശേഷി, ജല ഉപയോഗ കാര്യക്ഷമത തുടങ്ങിയ മുൻഗണനാ മേഖലകളിൽ അത്യാധുനിക ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽശക്തി മന്ത്രാലയവും അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും സംയുക്തമായി വാട്ടർ ഓൺ മഹാ എന്ന ദൌത്യം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനുമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മാസം 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് കോടതി നിർദ്ദേശം. അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ പാൽവില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിച്ചത്. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലുള്ള എഴുത്തുരീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിൽ നടത്തണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പുനഃപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ നടത്തേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹയുടെയും അരവിന്ദ് കുമാറിന്റെയും ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർവാദം July 27 മാറ്റിവച്ചു. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു.

രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബജാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക് അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. 22-ാമത് ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2-ാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിക്കുന്നു.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വികസിത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപരമായ പ്രതിരോധ കൂട്ടായ്മയുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിതല ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്ത് ചരക്കു സേവന നികുതി വരുമാനത്തിൽ റെക്കോർഡ് വളർച്ച. കഴിഞ്ഞ മാസം ലഭിച്ചത് 1.94 ലക്ഷം കോടിയിലധികം രൂപ. മണ്ണും കൃഷിയിടവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. വിവാഹമോചനം അനുവദിക്കാൻ ലോക അദാലത്തുകൾക്കോ ജില്ലാ നിയമസേവന അതോറിറ്റികൾക്കോ അധികാരമില്ലെന്നും അതിനുള്ള പൂർണ്ണ അവകാശം കുടുംബ കോടതികൾക്ക് മാത്രമാണെന്നും അലഹബാദ് ഹൈക്കോടതി. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഇറങ്ങി നടക്കേണ്ടി വന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നാളെ. 22nd ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: രാഘവൻ പുറക്കാട് നാടകരംഗത്ത് സജീവമായ കലാകാരനാണ്. ഹോം വീഡിയോ, സീരിയലുകൾ തുടങ്ങിയവയിലും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. തന്റെ സർഗജീവിതാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്ന് ആർട്ട് കഫേയിൽ.
2: ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഈ മോണോ ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്ത് ശീലിച്ച ഒരാളാണ്. സത്യത്തിൽ അതിൻ്റെ രചനയോ സംവിധാനമോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഒന്നും തന്നെ എനിക്കറിയില്ല. ഒന്നിനെപ്പറ്റി ഒരു ബോധമില്ലാത്ത കാലത്ത് ഞാൻ സ്റ്റേജിലൊക്കെ പരിപാടി നടത്തി ഇഷ്ടം പോലെ കൂവൽ കേട്ടൊരാളാണ്. അങ്ങനെ എനിക്ക് യാദൃശ്ചികമായാണ് വടകരക്കാരനായ ഒരു മോണോ ആക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ കളി കണ്ടിട്ട് അയാൾ എന്നെ വിളിച്ച് ഉപദേശിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, നീ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും നീ അവതരിപ്പിച്ച് കാണിക്കണം, അപ്പോഴും മാത്രമേ നീ എന്താണ് ചെയ്യുന്നതെന്ന് ജനത്തിന് മനസ്സിലാവുള്ളൂ. അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വേണമെങ്കിൽ അയാളെ പേര് വെള്ളൂർ പി രാഘവൻ. അയാളെൻ്റെ അനുഗ്രഹിച്ചിട്ട് വന്നു ഇനി ഗംഭീരനാകും. അത് പറയുമ്പോൾ സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട്. പിന്നീട് ഞാൻ ഇഷ്ടംപോലെ മോണോ ആക്ടുകൾ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പുറക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ചെറിയ ചെറിയ നാടകങ്ങൾ സ്റ്റേജ് ചെയ്ത് അങ്ങനെ വന്നു എന്നാണ് അമേച്ചർ നാടകങ്ങൾ തന്നെ ഇഷ്ടംപോലെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി.
3: ഈ അമേച്ചർ നാടകരംഗത്തെ ഏതെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ?
2: തെറ്റില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ. ഞങ്ങൾ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ പോയിട്ടുണ്ട്. തലശ്ശേരിയിലൊരു നാടക ട്രൂപ്പ്, നാടക അഭിനയ മത്സരം, അതിൽ ഞങ്ങൾ പഴുതു. പുറക്കാട് വാസ്ക് എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, ആ എൻ്റെ കെയർ ഓഫിൽ കുറേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ചന്ദ്രശേഖരൻ തിക്കോടി എഴുതിയൊരു നാടകമാണ് ഞങ്ങൾ തലശ്ശേരിയിൽ തലശ്ശേരി എന്നല്ല കേരളത്തിൽ മുഴുവൻ അവതരിപ്പിച്ചത്. അതിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ക്രമേണയാണ് ഞങ്ങളൊരു നാടകം ടൗൺ ഹാളിൽ നടന്നു, ടാഗോറിൽ കളിച്ച്. അങ്ങനെ കളിച്ചന്നപ്പോൾ സംഗമം തിയേറ്റേഴ്സിലേക്ക് എന്നെ ക്ഷണിക്കുന്നതല്ല, എന്നെ വിളിച്ചുകൊണ്ടുപോയത്. അത് എൻ്റെ ബഹുമാന്യ നാടകക്കാരനായ ചേമഞ്ചേരി നാരായണൻ നായർ. അന്ന് അദ്ദേഹം സംഗമത്തിലെ

0: പ്രഗത്ഭനായ നടന്നൊരാളാണ്. അന്ന് കോഴിക്കോടുള്ള നാടകക്കാരെല്ലാം വരികക്കാരാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയറോപ്പിലാണ് ഞാൻ സംഗമത്തിലെത്തുന്നത്. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ആ നടന്നു. അപ്പം ബാബു പറശ്ശേരി പ്രഗത്ഭനായ നടൻ, പിന്നെ ചെമ്മഞ്ചേരി നാരായണൻ നായർ, വിജയൻ, അവരുടെ പേരുകൾ ഇപ്പോൾ ഓർമ്മയിലില്ല. എന്നാലും ഇവരൊക്കെ തന്നെ ആ നാടകത്തിൻ്റെ ഒരു പ്രഗത്ഭ സമ്പന്ന. ഇപ്പം വിക്രമൻ നായർ, വിക്രമോട്ടനെ പോലത്തെ പ്രഗത്ഭനായ നടനല്ല, അത് അതിമനോഹരമായി അഭിനയിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ സ്വന്തമായ നാടക ട്രൂപ്പുകളുണ്ടായിരുന്നു. കെ ടി ആയിരുന്നു അതിൻ്റെ പിന്നാലുണ്ടായിരുന്നു. കെ ടി എനിക്ക് നല്ല സൗഹൃദമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. ആവശ്യമില്ലാതെ ചാടിക്കേറിഞ്ഞ് വർത്തമാനം പറയുക അങ്ങനെയുള്ള യാതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനിയൻ എൻ്റെ നല്ല സുഹൃത്താണ് സിത്. സിതുക്കെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിൽ എന്നെ വിളിക്കണ്ടാവാ, മറ്റന്നാൾ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് പോകാണ്ട് നീ എൻ്റെ കൂടെ വരണേ. അതൊരു സഹോദരി ബന്ധം ഉണ്ടായിരുന്നു. കെ ടി അതേ സമയത്ത് കണ്ടാൽ വിൽസൺ തമോയിലാണ് പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പായി. നല്ല ഒന്നാം തരം വയലിനിസ്റ്റ്, നല്ല സംഗീതജ്ഞൻ, പിന്നെ നാടകങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ബോധമുള്ള ഒരാൾ. അപ്പോൾ അവരെയൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ വിക്രമേട്ടൻ സംഗമത്തു നിന്ന് പോയപ്പം വിക്രമേട്ടൻ സ്വന്തമായി നാടക ട്രൂപ്പ് തുടങ്ങി സ്റ്റേജിൻ്റെ. അത് ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെയായിരുന്നു വിക്രമേട്ടൻ്റെ നാടകങ്ങളൊക്കെ. തിരുവനന്തപുരത്തെ നാടകങ്ങളല്ല നമ്മളിവിടുത്തെ നാടകങ്ങൾ. കോഴിക്കോട് സംഗമം തീയേറ്റേഴ്സിൻ്റെ നാടകം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു മലബാറിസുണ്ട്, മറ്റേതില്ല. പക്ഷേ അത് വിക്രമേട്ടൻ ഒരുപാട് സ്റ്റേജ് കളിക്കുന്ന ആളാണ്. ഒരു
1: പ്രത്യേക
0: കലിങ്കയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: അതിൽ അഭിനയിച്ചിട്ടുണ്ടോ?
0: ഇല്ല, കലിങ്കയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ കലിങ്ക ഒരു കുടുംബം പോലെ നമ്മൾ അന്ന് എല്ലാവരും ഏറ്റവും ഒരു സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം. എല്ലാവരോടും വിരോധമൊന്നും എനിക്കില്ല. എന്നോട് ആർക്കും വിരോധം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവരോട് വിരോധമില്ല. സ്നേഹത്തോടെ മാത്രമേ ഞാൻ അറിയാൻ വരും.
1: അന്ന് നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ ഏത് രീതിയിലുള്ള വേഷങ്ങളാണ് രാഘവേട്ടനെ തേടി വരാറുണ്ടായിരുന്നത്?
0: പ്രൊഫഷണൽ നാടകരംഗത്ത് അങ്ങനെയൊന്നും ഇല്ല. ഒരേ സമയത്ത് ഞാൻ സംഗമ തിയേറ്റേഴ്സിലെയും ചന്ദ്രശേഖരൻ തിക്കോടിൻ്റെ നാടകം, അതിൽ ഒരു നാടകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അത് ജോസ് ചിറമ്പലാണ് അതിൻ്റെ ഡയറക്ഷൻ. ചന്ദ്രശേഖരൻ തിക്കോടിയാണ് നാടകം. അപ്പോൾ അതിൽ ഞാനൊരു ആദ്യം ഒരു പ്രായമുള്ളൊരു കഥാപാത്രം, കുടുംബത്തിലെ സൗഹൃദത്തിലൊരു കഥാപാത്രം, അത് ചെയ്തു. അത് ചെയ്തപ്പോൾ പറഞ്ഞു ഇനിയൊരു നല്ല ജെൻറ്റിൽമാനായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ നാടകക്കാരിങ്ങനെ പാട്ട് മാറി മാറി മാറി വേഷം ചെയ്തൊരു സാധനം, അത് ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പം ജോസ് പറഞ്ഞു, രാഘവേട്ടാ ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ക്യാരക്ടറുണ്ട്, അതൊരു പ്രായമുള്ള ക്യാരക്ടർ തന്നെയാണ്. ഞാൻ പറഞ്ഞു എല്ലാം വയസ്സിനും ചെറുപ്പക്കാരനും ഒക്കെ ചെയ്ത് അവസാനം ഞാനിൻ്റെ താര. നിങ്ങളല്ലേ എല്ലാവരും അങ്ങനെ തന്നെ മാറി മാറി വരെ ചെയ്യുന്നതല്ലേ. അതിൽ ഒന്ന് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ മാത്രം മാറുന്നില്ല, ബാക്കി എല്ലാവരും ആർട്ടിസ്റ്റുകൾ മാറി മാറി വ്യത്യസ്തം. അങ്ങനെ ഒരു കല്യാണ മുഹൂർത്തമാണ് എല്ലാവരും ഇരുന്ന്. അപ്പോൾ എൻ്റെ അടുത്തൊരു എല്ലാവരും വയലിനിസ്റ്റ് ഒരാളുണ്ട്, മരിച്ചുപോയി. അയാളെൻ്റെ അടുത്തേക്ക് ഞാൻ അയാളോട് പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എഴുന്നേൽക്കുന്ന സീനുണ്ടല്ലോ, അപ്പം ഞാൻ കൈ ഇങ്ങനെ മേലോട്ട് പൊക്കിക്കാണിക്കണം, അപ്പം നീ എന്നെ ഒന്ന് സഹായിക്കണം. എഴുന്നേക്കാൻ വയ്യാത്ത ആളെ എണീപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്കാർക്കൊന്നും അറിഞ്ഞുകൂടത്. എന്നാൽ പിന്നെ ശരി, ഇതെല്ലാം മുഖത്തിൽ ശരിയല്ല, എന്നാൽ പിന്നെ നമ്മൾ വിരിയല്ലേ, ഓക്കെ ഓക്കെ. കൈകൾക്ക് വേണം എന്നെ പിടിച്ച് എന്നാൽ പിന്നെ പോകുകയല്ലെന്ന് വെച്ച് ഞാനങ്ങ് നടന്നു. അതൊരു ഒന്നാം തരം വികലാകനായിട്ടാണ് പോയത്. ഞാൻ ആ തൊട്ടപ്പുറത്ത് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അഭിനയിക്കാൻ വന്ന ഒരാൾ പോലും അഭിനയിക്കുന്നില്ല, ഒന്നും അറിയാൻ ചിരിക്കാനും കഴിയുന്ന പെണ്ണുങ്ങൾ മൂന്നാളും പോയി, സീനിലില്ല. അവരപ്പുറത്തുനിന്ന് ചിരിയോട് ചിരിയ, ജോസ് ചെറുമ്പലിനെ കാണാനില്ല. ആ സീൻ കട്ട് നിറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ എല്ലാവരും കൂടി വാരി എന്നെ എടുത്തിട്ട് അത് കൊല്ലും തന്നെയാണ്. ഞാൻ വെച്ചെന്താ എൻ്റെ ദുഷ്ടമായതൊന്ന് ആദ്യം പറഞ്ഞുകൂടേനു ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സീൻ ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്തൊരു സാധനം. അത് ജോസ് ചെറുമ്പൽ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് സൂപ്പർ സീനാണ് രാഘവേട്ട, ഈ സീൻ കണ്ട ആൾക്കാർ എഴുന്നേറ്റ് പോകില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു സ്വന്തം കൈന്നിട്ട് ഒരു കഥാപാത്രങ്ങൾ.
1: പിന്നെ ഈ പ്രൊഫഷണൽ നാടക ട്രൂപ്പുമായിട്ട് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്?
0: ഞങ്ങൾ വിദേശയാത്ര പോയിട്ടുണ്ടായി. അത് പിന്നെ ഞാൻ എൻ്റെ സ്നേഹിതനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കാൻ തന്നെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചെന്നപ്പോൾ ജ്യോത്സ്യൻ ഇങ്ങനെ കാലം പറഞ്ഞു, രാഘവേട്ടാ നിങ്ങളുടെ നക്ഷത്രം എന്താ? ഞാൻ പറഞ്ഞു പൂരം. നിങ്ങൾക്കൊരു വിദേശയാത്ര ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു പാസ്പോർട്ട് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ തമാശ പറഞ്ഞു, അല്ലേ ഒരു വിദേശയാത്ര ഉണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ സംഗമത്തിൽ ചെന്നപ്പോൾ സെക്രട്ടറി എന്നോട് ചോദിച്ചു, രാഘവേട്ടാ പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടാ. തമാശ പറഞ്ഞു, നമുക്ക് അമേരിക്കയും കാനഡയിലൊക്കെ ഒരു പ്രോഗ്രാമുണ്ട്. ഞാനൊരു സെക്കൻഡ് അന്തം വിട്ടുന്നു, തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ 1991 മെയ് മാസത്തിൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി. അമേരിക്ക കാനഡയിലൊക്കെ പ്രോഗ്രാം, നയാഗ്ര വെള്ളച്ചാട്ടം നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം. അത് കാനഡയിൽ നിന്നേ കാണാൻ പറ്റുള്ളൂ. അമേരിക്കേൻ്റെ ഭാഗത്തുകൂടിയാണ് വരുന്നതെങ്കിലും കാനഡയിലാണ് എൻ്റെ ശരിക്കുള്ള പ്യൂർ സൈറ്റ്. അതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും എന്നെപ്പോലത്തെ ഒരാൾക്ക് കഴിയാത്തൊരു കാര്യമാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം എന്തോ ആകാം, നമുക്കങ്ങനെ വന്നിട്ടുണ്ട്. കല അനുഗ്രഹിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ഒരു സാധാരണക്കാരനായ രാഘവൻ പുറക്കാട് ഒരിക്കലും അമേരിക്കയിലെന്നല്ല ഒരു സ്ഥലത്തും പോകാൻ കഴിയില്ല. അതിനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. തിക്കോടിയം മാഷ് ആദ്യമായിട്ടൊരു നാടകം സംഗമം തിയേറ്റേഴ്സിന് വേണ്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ നാടകരംഗത്ത് അതിപ്രശസ്തനൊന്നും അല്ലെങ്കിലും അവിടേക്ക് എത്തിപ്പെടാനുള്ള യോഗം ഉണ്ടായി എന്നുള്ളത്.

0: നാടകക്കാരനായി എല്ലാം ആകാശവാണിയിൽ. അങ്ങനെ പ്രൊഫഷണൽ നാടകരംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആകാശവാണി നാടകത്തിലെത്തുന്നു. അമേച്ചർ നാടകക്കാരനായ കാലത്താണ് ഞാൻ ആകാശവാണിയിലെത്തുന്നത്. ഇവിടെ ബഹുമാന്യരായ തെക്കോടിയ മാഷും പ്രഗത്ഭന്മാരായ പലരെ എനിക്ക് രംഗത്ത് അറിയാവുന്നവരുണ്ടായിരുന്നു. തെക്കോടിയ മാഷെന്ന് പറഞ്ഞാൽ ഞാൻ തെക്കോടിക്കാരനാണ്, മാഷും തെക്കോടിക്കാരനാണ്. മാഷാണ് ഞാനിവിടെ ഇങ്ങനെ വന്നത്, എനിക്ക് ആകാശവാണിയിലൊന്ന് പോയിക്കൊള്ളാന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെയുള്ള സന്തോഷം, ഞാൻ പറഞ്ഞു പോയാൽ അവർ വിളിച്ചു കയറ്റൂലല്ലോ, നീ അപേക്ഷ കൊടുക്ക്. അങ്ങനെ വന്ന് ഇവിടെ ഓഡീഷൻ നടത്തി. ഓഡീഷൻ നടത്തിയപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. ആണെന്ന് തൊട്ട് എനിക്ക് ഇഷ്ടംപോലെ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ MT നോവലുകളൊക്കെ ഇവിടെ സീരിയൽ നാടകങ്ങളായിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്യാനും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കാൻഖാവിൽ മുതലുള്ള പ്രഗത്ഭരായ ജീവനക്കാർ, അവർ ജീവനക്കാരല്ല കലാകാരന്മാർ, അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനവും സ്നേഹവും ഒക്കെയാണ് എനിക്ക് ശരിക്കും ഈ രംഗത്ത് വെക്കാൻ കിട്ടുന്നത്. അങ്ങനെയാണ് ദൂരദർശനിൽ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നത്. ദൂരദർശൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴും ഓഡീഷൻ ആയിരക്കണക്കിന് ആൾക്കാരുള്ളത്, വൈക്കമ്മണി മാവേലിക്കര പൊന്നമ്മയ്ക്കുള്ളു, എൻ്റെ ഗുരുനാഥന്മാരായ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഓഡീഷനകത്ത് കയറി ചെന്നപ്പോൾ എന്നോട് എൻ്റെ നാടകങ്ങൾ അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ കോഴിക്കോടുകാരനാണ്, കോഴിക്കോടിൻ്റെ ഒരു മുസ്ലിം കഥാപാത്രമാണോ വേണ്ടത്, തിരുവനന്തപുരത്തിലെ ഒരു മുസ്ലിം കഥാപാത്രമാണോ വേണ്ടത്. അതെന്താ അങ്ങനെ ചോദിച്ചു? കോഴിക്കോടിൻ്റെ ശൈലല്ലോ തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം സ്റ്റൈൽ അറിയാവുമെന്ന് ചോദിച്ചു. അറിയാവുന്നവർ ഞാൻ വർഷങ്ങളായിട്ട് വരുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം കോഴിക്കോട് കാണിക്കാൻ പറഞ്ഞു. കോഴിക്കോട് നമ്മളെ ആ സ്റ്റൈലിൽ കോഴിക്കോട് അവതരിപ്പിച്ചു. കോഴിക്കോട് അവതരിപ്പിച്ചും പറഞ്ഞാൽ തിരുവനന്തപുരം അവതരിപ്പിക്കുക, അതും അവതരിപ്പിച്ചു. ഓക്കെ നിങ്ങൾക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു ക്ഷമിക്കണം, ഒരു ചോദ്യം ചോദിക്കുന്നതിന് മറുപടി, ആ എൻ്റെ ഗുരുനാഥന്മാരായ പല ആൾക്കാരും ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിരിക്കുന്നുണ്ട്, അതുപോലെ ഞാനിവിടെ പുറത്തിരിക്കണോ? നിങ്ങൾക്ക് പോകാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ മനസ്സിലായി ഞാൻ കാത്തിരിക്കണം എന്ന് ചോദിച്ചത് വല്ല സാധ്യതയുണ്ടോയെന്ന് അറിയാനായിരുന്നു. ഇവർ ഓൾറെഡി സെലക്റ്റഡ്, ആരോടും പറയേണ്ട. അങ്ങനെയാണ് ഞാൻ ആകാശവാണിയിൽ നിന്ന് ദൂരദർശനിലേക്കുള്ള ചെക്കറ്റം. ഇഷ്ടംപോലെ വർക്കുകൾ. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ആയിപ്പെടുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ആകാശവാണിയിൽ വരുന്നത്, ദൂരദർശനിൽ പോകുന്നത്, പിന്നെ ദൂരദർശൻ്റെ വർക്ക് കഴിഞ്ഞ് 95 മുതൽ ഞാൻ നമ്മളെ മധുമോഹൻ സാറിൻ്റെ സീരിയലിൽ ചെറിയ ചെറിയ വേഷങ്ങളും അല്ലെങ്കിലായിട്ട് അഭിനയിച്ചു. 2000 മുതൽ തിരുവനന്തപുരത്ത് സ്ഥിരമായി താമസിച്ചു. ഒരു ദിവസം 3 സീരിയൽ, ഡിറ്റക്റ്റീവ് ആനന്ദ്, ശ്രീജന്മം സ്വന്തം, 3 സീരിയൽ ചെയ്തൊരു നടൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. സതീഷ് കാവിൽക്കോട്ട, അതുപോലെ റിസബാവ, അയാളാണ് എന്നെ ഈ മധുമോഹൻ സാറിൻ്റെ സീരിയലിലേക്ക് പറഞ്ഞു വിടുന്നത്. ഞാനും റസിയൊക്കെ നാടകക്കാരെ കൂട്ടത്തിൽപ്പെടുന്നത്. അവിടുന്ന് സതീഷ് എന്ന് പറഞ്ഞൊരാളും പിന്നെ എൻ്റെ വേറൊരാളും കൂടിയാണ് എനിക്ക് തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഇതിന് പുറമെ ഞാൻ ഈ നാടകവും സീരിയലും ഒക്കെ നടക്കുന്ന സമയത്ത് മുസ്ലിം കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന CD സിനിമ എന്നൊരു സാധനം പണ്ടുണ്ടായിരുന്നു. അത് അന്ന് പിന്നെയാണ് അതിൻ്റെ പേര് പിന്നെ സക്കീർ മഠത്തിൽ നിന്ന ആളാണ് ഹോം സിനിമ എന്ന പേരിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. ആ CD സിനിമയിൽ ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു റെക്കോർഡിങ്ങിന് ശബ്ദം കൊടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ ചെന്നപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മുസ്ലിം കഥാപാത്രം ചെയ്ത്, രണ്ടാൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വേറെ ചെയ്യും. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പരിപാടിയല്ല, ധൈര്യമായിട്ട് ചെയ്യും, പൈസ കിട്ടണം. തമാശയായിട്ട് പറഞ്ഞത്. ഇപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അവർ വിളിച്ചു. അതാണ് സലാംകുടിയത്തൂർ. ഹോം സിനിമയുടെ ഉപജ്ഞാതാവ് തന്നെയാണ് അറിയാം, സലാംകുടിയത്തൂർ. സലാംകുടിയത്തൂർ അലാനിയ സിദ്ദിഖ്, പിന്നെ യൂസഫ്, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, CT യൂസഫ്. ഈ CT യൂസഫും സലാംകുടിയത്തൂർ തന്നെ കാണുന്നത്. അങ്ങനെ ആൾ ആദ്യത്തെ ഹോം സിനിമ, ആദ്യത്തെ അല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന ആദ്യത്തെ ഹോം സിനിമ. അതുവരെ അവർ 3 CD ചെയ്തിട്ട് ആരും കാണാതിരുന്നതാണ്. 3-ാമത്തെ എൻ്റെ ആദ്യത്തെ CD പരേതൻ തിരിച്ചു വരുന്നു, ഒരു ഗൾഫ് കൺട്രീൻ്റെ കഥ. അതിലൊരു അലമ്പ് കഥാപാത്രം, ആൾക്കാരെയൊക്കെ ചിരിപ്പിക്കാൻ ചെന്നൊരു കഥാപാത്രമായിട്ട് CD ഇറങ്ങി. ഇറങ്ങിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു ബെൻസുകാർ വന്ന് നിർത്തിയിട്ട് എന്നോട് അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം, അസ്സലായിക്കോട്ടോ എന്ന് പറഞ്ഞു. ഞാനയാളോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആൾ സലാം അടക്കിയിട്ട് ഒരാൾ നന്നായി എന്ന് പറയുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിവിടുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, CD കണ്ടില്ല, മനോഹരമായിട്ടുണ്ട്, നിങ്ങൾ നല്ല അഭിനയമാണ് അതിനകത്തുനിന്ന്. തുടർന്നിങ്ങോട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 100-ലധികം ഹോം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമുണ്ടായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശത്തും ഒരു മാസത്തിൽ 2, 3, 4, 5, 6 വർക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ CD ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മളെ അരി പോയി.
1: എവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞല്ലോ?
0: കയർഫുഡ്. ഞാൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലായിരുന്നു ജോലി ചെയ്തത്. ആലപ്പുഴയിലാണ് ഫസ്റ്റിൽ ജോലി ചെയ്ത്, പിന്നെ അങ്ങോട്ട് കോഴിക്കോട്, പിന്നെ കുറേ ഷോറൂമുകളിൽ എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സീരിയലിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന നേരത്ത് എൻ്റെ സഹപ്രവർത്തകർ എന്നെ നല്ല ശതമാനം സഹായിച്ചവരെ, ഞാൻ ചെയ്യേണ്ട ജോലികളെ കവർ ചെയ്തിട്ട് ആരെയും, പിന്നെ മാനേജിംഗ് ഡയറക്ടറും MP അല്ലെ, എല്ലാവരും ഞാൻ നല്ല സൗഹൃദമുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

സുവർണമലരുകളിൽ ആദ്യഗാനം കേൾക്കാം. കുരുക്ഷേത്രം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. പി ഭാസ്കരൻ്റെ വരികൾ, കെ രാഘവൻ്റെ ഈണം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചിത്രം അശ്വതി, പി ജയചന്ദ്രന്റെ സ്വരം, ഗാനശില്പികൾ പി ഭാസ്കരൻ, വി ദക്ഷിണമൂർത്തി.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പി ഭാസ്കരൻ, വി ദക്ഷിണമൂർത്തി കൂട്ടുകെട്ടിൽ വാണിജ്യറാം പാടിയ ഗാനം കേൾക്കാം, മനോരഥം എന്ന ചിത്രത്തിൽ നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സുവർണമലരുകളിൽ ഇനി വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജനെയും നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: യേശുദാസിന്റെ സ്വരം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: സത്യനന്ദിക്കാട് രചിച്ച് രവീന്ദ്രനേണ നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ധ്രുവസംഗമം എന്ന ചിത്രത്തിൽ നിന്നും.

0: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സുവർണമലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നേറ്റം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് ശ്യാമീണൻ നൽകി ഉണ്ണിമേനോനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ചിത്രം ആരോരുമറിയാതെ, ഗായകർ യേശുദാസ്, ലതിക.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ചിത്രം ചിലമ്പൊലി. ഗായിക പി ലീല. അഭയദേവിന്റെ വരികൾ വി ദക്ഷിണമൂർത്തിയുടെ ഈണം.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകൾ സമാപിച്ചു. ഇനി അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: പിന്നെ ഞാൻ ലഹരിയായിട്ട് ഇതൊക്കെ വായിച്ച് തള്ളുക എന്നുള്ളത്, അപ്പോഴാണ് ഖസാക്കിന് പുറമേ ഈ ആൾക്കൂട്ടം എന്നുള്ളൊരു നോവൽ വായിച്ചത്, ആനന്ദിലെ.
2: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും എഴുത്തുകാരനായ KC നാരായണൻ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരമ്പരയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അതാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചതും എല്ലാം മാറ്റിമറിച്ചു. അതിലെന്താണ് ആകർഷിച്ചതെന്ന് ഞാൻ പിന്നീട് നോക്കിയിട്ടുണ്ട്. അതിൽ ആകർഷിച്ചത്, അതിൽ ആശയങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ ആ ആശയങ്ങളല്ല ആകർഷിച്ചതെന്ന് തീർച്ച. ഈ ആശയവും ഈ വികാരവും രണ്ടും രണ്ടല്ലാതെ നിൽക്കുന്ന, ഒറ്റയായിട്ട് നിൽക്കുന്ന മറ്റുള്ള ഒരു രസജ്ഞാനം, രസമുണ്ട് ജ്ഞാനമുണ്ട്, ആ രസജ്ഞാന രൂപകം എന്ന് നമുക്കതിനെ പറയാം. അങ്ങനൊരു സംഗതി ഞാൻ ആദ്യമായിട്ട് ഈ ആനന്ദിൻ്റെ കൃതിയിലാണ് കണ്ടത്. അപ്പോൾ ആനന്ദിൻ്റെ കൃതി ആശയങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ചതാണെന്ന് പലരും ആക്ഷേപമായിട്ട് പറയാറുണ്ട്. അങ്ങനെയല്ല എന്നാണ് എൻ്റെ അനുഭവം. ആനന്ദിൻ്റെ കൃതികൾ രൂപകങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതായത് മെറ്റഫേഴ്സാണ് അതിലുള്ളത്. ആൾക്കൂട്ടം ഒരു മെറ്റഫറാണ്, അതുപോലെ പൂജ്യം എന്നുള്ള കഥ ഒരു മെറ്റഫറാണ്. ആ മെറ്റഫറിനെ പല സംഗതി കൊണ്ടും വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആനന്ദിൻ്റെ ആർട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ആർട്ടും അത് എനിക്ക് നന്നായിട്ട് ബോധിക്കുകയും ചെയ്തു. ആനന്ദിൻ്റെ എവിടെ കണ്ടാലും ഞാൻ വായിക്കും. അപ്പോൾ ആനന്ദിൻ്റെ ആൾക്കൂട്ടം വന്നു. വന്നതിന് ശേഷമാണ് 72 സമീക്ഷ ഒരു ആനന്ദിലക്കം ഇറക്കിയത്. ആനന്ദ് മാത്രമല്ല, അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്നുള്ളതായിരുന്നു എൻ്റെ കവർ സ്റ്റോറി. ആദ്യമായിട്ടാണ് സമീക്ഷയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പതിപ്പ് ഇറക്കണം. ആ സിനിമയെ പറ്റിയിട്ടുള്ള ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അതിലുള്ളത് ഇന്ന് മാത്രം അന്ന് കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത KJ ശീലൻ്റെ കവിതകൾ, പിന്നെ ചില ചൈനീസ് കവിതകൾ, അതൊക്കെ പുറമെ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള ആനന്ദിൻ്റെ നോവൽ, ഇതൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ അമ്പരന്ന് ആകെ ഇതായി. അങ്ങനെ ഞാൻ ആനന്ദിൻ്റെ ഒരു വലിയ ഇഷ്ടക്കാരനായി. പിന്നെ ആനന്ദിൻ്റെ കൃതികൾ വായിച്ചു, എനിക്ക് ആനന്ദിനൊന്ന് കാണണം എന്നായി. അപ്പോൾ 77 ആനന്ദിനെ കാണണം, കാണാൻ അവസരം ഉണ്ടായി. കാരണം ആനന്ദിൻ്റെ ബ്രദർ ഇൻ ലോ കോഴിക്കോട് ആകാശവാണിയിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ആനന്ദ് ഇവിടെ ബ്രദർ ഇൻ ലോനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആനന്ദിനോട് കത്ത് എഴുതിയിരുന്നു, ആനന്ദ് കോഴിക്കോട്ട് വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം എന്ന്. അപ്പോൾ ആനന്ദ് വിളിച്ചു. എന്തോ ഒരു സെയിൻ്റിലിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്, വളരെ സൗമ്യമായിട്ട്, നിശബ്ദം എന്ന് പറയാവുന്ന അത്രയും സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ എനിക്ക് വലിയ അത്ഭുതങ്ങളായിരുന്നു. ആ ആനന്ദ് എന്നുള്ള വ്യക്തിത്വം വലിയ അത്ഭുതമായിരുന്നു. എന്നിട്ട് ആനന്ദ് പറഞ്ഞു, ഇരിങ്ങാലക്കുടക്ക് വരൂ. അപ്പോഴൊക്കെ ഈ ആനന്ദിൻ്റെ കൃതികളൊക്കെ ഞാൻ വരികയാണ്. കൊടുമുടികൾ വരുന്നു, കെട്ടിത്തീരാത്ത മാല, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വരുന്നുണ്ട്. ബാദുഷാനാമ വരുന്നു, അഭയാർത്ഥികൾ എന്നുള്ള ചെറുകഥ വരുന്നു. അതിൻ്റെ വിപുലീകൃത രൂപമാണ് അഭയാർത്ഥികൾ എന്നുള്ള നോവൽ. അങ്ങനെ വന്നു വന്നു ഞാൻ എരിങ്ങാലക്കുടക്ക് പോയി. എരിങ്ങാലക്കുടക്ക് പോയി, എരിങ്ങാലക്കുടെ കാരുകുളങ്ങര എന്നുള്ള സ്ഥലത്താണ്, ഒരു തീർത്ഥാടനം പോലെയും ഒക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ആനന്ദിൻ്റെ രണ്ട് കുട്ടികളുണ്ട്, വിവേകും ചേതനയും. അവർ മണ്ണുവാരി കളിക്കുന്ന പ്രായമാണ്. ആനന്ദ് വളരെ ശാന്ത സൗമ്യനായിട്ട്. അപ്പോൾ ഈ പിള്ളെ അവിടെയുണ്ട്, പിള്ളയുടെ വൈഫുണ്ട്, അത് ആനന്ദിൻ്റെ സിസ്റ്ററുണ്ട്, വേറൊരു സിസ്റ്ററുണ്ട്. അങ്ങനെ വളരെ സമാധാനപൂർവ്വമായിട്ട് ഉള്ളൊരു ജീവിതം. അന്തരിച്ച പത്രപ്രവർത്തകൻ ജയചന്ദ്രൻ പറഞ്ഞു, എന്തൊരു ഒരു സെയിൻലിനെസ്സാണ് ആനന്ദ്. അദ്ദേഹം വയനാട്ടിലൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പോൾ വയനാട്ടിൽ പോയി വന്നപ്പോൾ ഞാനാണ് ഈ ആനന്ദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രനെ ഏൽപ്പിച്ചും ജയചന്ദ്രൻ അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ജയചന്ദ്രൻ പിന്നീട് എന്നെ ഫോണിൽ വിളിച്ച് പറയുമോ, അയ്യോ ആനന്ദ് വൈഫും വന്നേരുന്നു, എന്തൊരു സംഗീതമാണ് അവർ തമ്മിൽ. അങ്ങനെ പറയാം, എന്തൊരു സംഗീതമാണ് അവർ തമ്മിൽ. അത്ര ഒരു രമ്യതയും അത്ര ഒരു ശാന്തതയും വേറെ ഒരു ബന്ധങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആനന്ദിൻ്റെ എഴുത്തിൻ്റെ രീതിയും കൂടി നമ്മൾ കണ്ടെത്തണം. അതായത് ഈ ടോയ്ലറ്റിലെ ഒരു ബോർഡ് തൂക്കിയുണ്ട്, ഒരു ചരടിൽ. ആ ചരടിൽ ബോർഡ് ക്ലിപ്പിങ്ങിൽ ഈ കട്ട് ചെയ്ത പേപ്പർ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. വേറൊരു ചരട് കെട്ടി തൂക്കിയിട്ടുണ്ട്, അതിലൊരു പെൻസിലും. കാരണം അന്ന് ആനന്ദ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഡയറക്ടറാണ്. സമയം എന്ന് പറയുന്നത് വളരെ വളരെ തുച്ഛമാണ്. അപ്പോൾ അതിന് പരിഹരിക്കാൻ എവിടെ എപ്പോൾ സമയം കിട്ടണോ അവിടെ വെച്ച് എഴുതുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ചെറിയ സമയം പോലും

നഷ്ടപ്പെടാതെ അതിൽ എഴുതുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു ആനന്ദ് ഫാനായി, അല്ലെങ്കിൽ ആനന്ദിൻ്റെ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ഒരാളായി മാറി മലയാള സാഹിത്യത്തിൽ. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വിദേശ സാഹിത്യത്തിലെ പല കൃതികളും വായിക്കാനിടയായത്. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച രണ്ട് വ്യക്തികളാണ്, ഒന്ന് മിലാൻ കുന്ദേരിയും പിന്നെ മറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഗാർഷ്യ മാർക്കസും. ഈ രണ്ടു പേരുടെ എല്ലാ കൃതികളും ഞാൻ വായിച്ചു. അത് കുന്ദേരയാണ് എനിക്ക് അതിൻ്റെ ഷാർപ്പ്നെസ് കൊണ്ട് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. അപ്പോൾ കുന്ദേരയുടെ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മറവിക്കെതിരായിട്ടുള്ള സമരമാണ്. അപ്പോൾ അത് ഞാൻ സി ആർ പരമേശ്വരന് എഴുതിയ അവതാരികയിൽ അത് ആമുഖവാക്യമായിട്ട് കോട്ടുകയും ചെയ്തിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് മറവിക്കെതിരായ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് മറവിക്കെതിരായ സമരത്തിൻ്റെ വേറൊരു പേരാണ്. നമ്മൾ അനുദിനം ഈ മറവിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടുപോകും പലതും, അതിനെ തിരിച്ചെടുക്കുന്ന ഒരു പണിയുണ്ട്. അതാണ് നമ്മളെ പല കാര്യങ്ങളിലും ജാഗ്രതയാക്കി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദേശമാണത്. അത് കുന്ദേരയുടെ ആ വാക്യമാണ്. എനിക്ക് കുന്ദേരയുടെ ആ ഭയങ്കര ഹ്യൂമറും ജോക്കും ജോവിയലായിട്ടുള്ള അതിൻ്റെ ടോണും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഓതർ ഈ കുന്ദേരിയും അതുപോലെ മാർക്കേസുമാണ്. അങ്ങനെ ആ സാഹിത്യം, പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു കാലത്ത് കവിതകൾ ധാരാളം ഇംഗ്ലീഷ് കവിതകൾ വായിച്ചിരുന്നു. ഈ യഹൂദ മിച്ചായി അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പം വായനയൊക്കെ മലയാളത്തിലേക്ക് മാത്രമായിട്ട് ഒതുക്കി, കാരണം വെച്ചാൽ സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വായനാട് അന്തരീക്ഷം, ആ വായനയും എഴുത്തുമായിട്ടുള്ള പ്രതികരിക്കുന്നതിൻ്റെ അന്തരീക്ഷം, ഇതാണ് എന്നെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. ഇത് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ആളുണ്ടാകുമ്പോൾ എനിക്ക് ഉന്മേഷം കൂടും, അപ്പോൾ എന്തെങ്കിലും എഴുതണമെന്ന് തോന്നും, അതില്ലെങ്കിൽ ഒന്നും എഴുതണ്ടെന്ന് തോന്നും. ഈ ഒരു രണ്ട് ധ്രുവങ്ങളിൽ പെട്ടിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ആരുമില്ല, ഏകാനാണ്. അപ്പോൾ അതുകൊണ്ട് എഴുത്തും കമ്മിയാവണം. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വായന ഉണ്ടായത് മഹാഭാരതം വായിച്ചതാണ്. അത് ഇങ്ങനൊരു പുസ്തകം എം ടി അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, രണ്ടാമൂഴ് എഴുതിയിട്ടുണ്ട്. അങ്ങേര് പറഞ്ഞു അദ്ദേഹം വിശ്വസാഹിത്യം ലോകസാഹിത്യമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ എം ടി പറഞ്ഞു ഇങ്ങനൊരു കഥ ലോകസാഹിത്യത്തിലുള്ളതായിട്ട് ഞാൻ അറിയില്ല. എന്തോ ഒരു സങ്കീർണതയാണ്, എന്തൊരു ലാളിത്യമാണ് ആ മഹാഭാരതത്തിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അത്ര വിശാലമാണ്. അത് ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാം, ഏറ്റവും സങ്കീർണമായിട്ടും മനസ്സിലാക്കാം. അത് ഞാൻ വായിച്ചത് 10 കൊല്ലം. ആ 10 കൊല്ലം വായിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ മകളെ കാണാൻ പോയി അമേരിക്കയിലേക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ഭർത്താവ് നല്ല വായനക്കാരനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് വെൻഡി ഡോണിഗർ എഴുതിയിട്ടുള്ള ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ടത്. വെൻഡി ഡോണിഗർ എന്ന സ്ത്രീ ഒരു ഇൻഡോളജിസ്റ്റാണ്. ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യൻ ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, അതിൽ കാണുന്ന സംഗതികളെ, ഒരു ബിംബങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ പഠിക്കുക. അതാണ് ചുരുക്കത്തിൽ ഇൻഡോളജിസ്റ്റുകളുടെ ധർമ്മം. അല്ലാണ്ട് ഇന്ത്യയുടെ പഴയകാല സാമൂഹ്യ ചരിത്രം പഠിക്കുകയല്ല, ഈ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഇന്ത്യാ ചരിത്രം പുനർനിർമ്മിക്കുക, അതാണ് അവരുടെ ജോലി. ആ പുസ്തകത്തിൽ അവരൊരു വാചകം പറയണ്ടായി. അതാണ് എന്നെ വല്ലാത്ത അലട്ടിയതും എന്നെ ആകാശത്തേക്ക് എടുത്തെറിഞ്ഞതും. അതെന്താ പറഞ്ഞു വെച്ചാൽ, അശോക ചക്രവർത്തി കലിംഗ യുദ്ധം ജയിച്ച് വിഷാദമഗ്നനായി. അതാണ് അത്ഭുതം. ജയിച്ച ആളാണ് ദുഃഖിക്കുന്നത്, എത്ര ആളുകളെ ഞാൻ കൊന്നു. അങ്ങനെ വിഷണ്ണനായിരിക്കുന്ന ആ കലിംഗ ജയിച്ച അശോക ചക്രവർത്തിയുടെ ഒരു നിഴലോ ഛായയോ ആണ് ഈ കുരുക്ഷേത്ര യുദ്ധം ജയിച്ച ധർമ്മപുത്രനിൽ വീണ് കിടക്കുന്നത് എന്നൊരു കാഴ്ചയിൽ കണ്ടു. ഇത് എനിക്ക് ഒരാകാശത്തെ ഒരു മിന്നൽ കൊണ്ട് മുഴുവൻ തിളക്കുന്ന പോലെയുള്ള ഒരു വാക്യ വൈദ്യുതിയായിരുന്നു. ഒരു ഇരുണ്ട ആകാശം, അതൊരു ഇടിമിന്നൽ പാകുമ്പോൾ എന്തുമാത്രം വെളിച്ചായി വരിക. അങ്ങനെ ആ വെളിച്ചം വീണതോടുകൂടി ഞാൻ പുസ്തകം അടച്ചു വെച്ച് ഇനി ഇതിനെപ്പറ്റി എഴുതണം എന്ന് തീരുമാനിച്ചു. ഞാൻ പിന്നെ ആദ്യം മഹാഭാരതം നോട്ടെടുത്ത് വായിച്ചു. ആ നോട്ടുകൾ മറ്റേ ഈ ഒരു 5-6 ഷോപ്പിംഗ് ബാഗുകളിലുണ്ട്. ഇപ്പോൾ ആ ഷോപ്പിംഗ് ബാഗ് 3 എണ്ണം ഞാൻ കളഞ്ഞു, 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആ നോട്ടുകൾ എഴുതി എഴുതി വന്നപ്പോൾ അത് ചിലത് കൂട്ടിവെച്ചപ്പോൾ ഒരു ചെറിയ ലേഖനമാവും തോന്നി. അങ്ങനെ ലേഖനമാവും തോന്നിയപ്പോൾ അത് കുറച്ചും കൂടി നന്നായി കൂട്ടിവെച്ചപ്പോൾ ഒരു വലിയ ലേഖനം തന്നെയായി. അങ്ങനെ 18 അധ്യായം എഴുതി. അത് 18 അധ്യായം എഴുതുമ്പോൾ ഒരു ഷൂട്ട് കേസിലാക്കി NP വിജയകൃഷ്ണനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ മക്കളുടെ അടുത്തേക്ക് പോയി, അമേരിക്കയിലാണ് അവർ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് NP വിജയകൃഷ്ണൻ്റെ ഒരു ഫോൺ വരികയാണ്, അത് മാതൃമ അയച്ചപ്പോൾ സീരിയലൈസ് ചെയ്യാൻ പോകണം. എനിക്ക് ഭയങ്കര അത്ഭുതമായി, ഞാനിത് സീരിയലൈസ് ചെയ്യാൻ പറ്റുന്നോ, ചില ആരെങ്കിലും സീരിയലൈസ് ചെയ്യുന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ സുഭാഷ് ചന്ദ്രനോട് വിജയകൃഷ്ണൻ അത് പറഞ്ഞു. സുഭാഷ് അത് എൻ്റെ കവർ ചിത്രം തപ്പിപ്പിടിച്ച് ആ കവറിട്ടു, എന്നിട്ട് അത് ഗംഭീരമായിട്ട് കൊടുത്തു. 51 ലക്കം ഒരു കൊല്ലം തുടർച്ചയായിട്ട് അത് മഹാഭാരതത്തിൻ്റെ വന്നു. അത് പിന്നെ

0: പുസ്തകമാക്കി, ഡി സി ബുക്സാണ് പുസ്തകമാക്കിയത്. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു കണ്ടെത്തലുമായിരുന്നു. മഹാഭാരതത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടും അതിലുണ്ട്. നീണ്ട വായനയുടെ ഒരു കാലം, അതിൽ നിന്ന് കണ്ടെത്തലായി ഉയർന്നു വന്നിട്ടൊരു പുസ്തകം, ഇങ്ങനെയുള്ള എഴുത്ത്, വായന, എഴുത്ത് എന്നുള്ള സംഗതികളുടെ ഒരു തുടർച്ചയാണ് എൻ്റെ വായനാ ജീവിതം. അത് എഴുത്ത് ജീവിതവുമായിട്ട് വളരെ ഗാഢമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടിനെയും പൊളിച്ചു മാറ്റാനോ വെവ്വേറെ ആക്കാനോ കഴിയില്ല. ഇതാണ് എനിക്ക് എൻ്റെ ഈ വായനാ ജീവിതത്തെ പറ്റി പറയാനുള്ളത്.
1: ഞാൻ എൻ്റെ വായന. എഴുത്തുകാരനായ കെ സി നാരായണനാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചെക്കൻ എന്ന ചിത്രത്തിൽ മണികണ്ഠൻ പെരുമ്പടപ്പ് പാടിയ ഗാനം കേൾക്കാം.

എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിയായ ഖേത് ബച്ചാവോ അഭിയാന് തുടക്കമായി. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 3.2% വർദ്ധനവ്. കഴിഞ്ഞ മാസം ലഭിച്ച ആകെ GST വരുമാനം 194,000 കോടി രൂപ കടന്നു. CMRL-നെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സർക്കാർ സംവിധാനം ജനോപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വകുപ്പുകളും ജാഗ്രത പുലർത്തണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. മലയാള സിനിമയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ചർച്ച നടത്തും. വൈകിട്ട് തിരുവനന്തപുരത്താണ് ചർച്ച. ഹോങ്കോങ്ങിൽ നടന്ന 22nd ഏഷ്യൻ U20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 10 സ്വർണവും 5 വെള്ളിയും 4 വെങ്കലവുമടക്കം 19 മെഡലുകളുമായി ഇന്ത്യ 2nd സ്ഥാനം നേടി. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പും നാളെ. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. മണ്ണും കൃഷിയിടങ്ങളും സംരക്ഷിക്കുക, കർഷകരിൽ ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400224444. ആദ്യഗാനം കേൾക്കാം, നാടോടി എന്ന ചിത്രത്തിൽ നിന്നും എം ജി ശ്രീകുമാർ പാടിയത്. ഒ എൻ വിയുടെ വരികൾ എസ് പി വെങ്കടേഷിൻ്റെ ഈണം.

വാഴയൂർ ചുങ്കപ്പള്ളിയിൽ നിന്നും കനകരാധാകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തച്ചോളി അമ്പു എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ കെ രാഘവന്റെ ഈണം.

കൗരവർ എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് എസ് പി വെങ്കടേഷ് ഈണം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം ആവശ്യപ്പെട്ടത് പാലക്കൽ നിന്നും മോഹനൻ, ഷിത, ഹർഷ, ഉഗ്രപുരം.

രഞ്ജിനി ലിനി മീനു ബാംബു കൊമ്മേരിയുടെ ഇഷ്ടഗാനമാണ് വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV, L. വൈദ്യനാഥൻ.

ചിത്രം അങ്ങാടി. യേശുദാസിന്റെ സ്വരം, ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ ഈണം. ഒലിപ്രംകടവിൽ നിന്നും സുജിത്ത് അമ്മയ്ക്ക് വേണ്ടി, അമ്മ ശാന്തയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

ചന്ദ്രലാൽ കുന്നമംഗലത്തിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ ബിജു തിരുമല, ശ്യാം. സുജാത കാരാടിൻ്റെ ഇഷ്ടഗാനം.

ചിത്രം ഓമന. വയലാറിൻ്റെ വരികൾ ജി ദേവരാജൻ്റെ ഈണം, യേശുദാസിൻ്റെ സ്വരം. കൂത്താളിയിൽ നിന്നും മനോജൻ ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

എടവണ്ണപ്പാറയിൽ നിന്നും അച്ചൂസ്, കിച്ചൂസ്, റിച്ചൂസ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുറുമ ചേച്ചിക്കും മാമനും വേണ്ടി. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ യേശുദാസും ഗംഗയും പാടിയത്. കൈതപ്രം ദീപക് ദേവ് കൂട്ടുകെട്ട്.

ചിത്രം മണിയറ. യേശുദാസും അമ്പിളിയും പാടിയ ഗാനം. പി ഭാസ്കരൻ്റെ വരികൾ, എ ടി ഉമ്മറിൻ്റെ ഈണം. രഞ്ജിനിയിൽ അവസാനമായി ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കിണാശ്ശേരിയിൽ നിന്നും സജ്ജന.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. രഞ്ജിനി വീണ്ടും നാളെ ഇതേ സമയം.

0: രഞ്ജിനി.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
7: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 11:00. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി പുലർച്ചെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ പരിപാടികൾ.

भैया।